പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ആഗസ്റ്റ് 3-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1493 ആഗസ്റ്റ് 3 ഒരു മഹായാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സാന്റ മറിയ, പിൻഡ, നിന എന്നീ കപ്പലുകൾ സ്പെയിനിലെ പൗലോസ് തുറമുഖത്ത് നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. 1931 ആഗസ്റ്റ് 3 കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ പ്രമുഖമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. 2008 ആഗസ്റ്റ് 3 സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും നിശിത വിമർശകൻ എന്ന നിലയിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ നോബൽ സമ്മാന ജേതാവായ അലക്സാണ്ടർ സോൾ ഷെനിറ്റ്സൺ അന്തരിച്ചിരിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല. ഇലകൾ കൊഴിയും, പുതിയ തളിരിലകൾ ജന്മമെടുക്കും. കൊഴിഞ്ഞു വീണ ഇലയുടെ അവശിഷ്ടത്തിൽ നിന്നോ ചാരത്തിൽ നിന്നോ അല്ല പുതിയ ഇല ജന്മമെടുക്കുന്നത്. പുതിയ തളിര് സൂര്യനിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് ശിരസ്സുയർത്തുന്നു. കൊഴിഞ്ഞുപോയ ഇലയ്ക്ക് ജീവനില്ല, അത് നിശ്ചേഷ്ടമാണ്, അത് കഴിഞ്ഞു. തളിരിലേക്കതറിയാം, അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല. മനുഷ്യനാകട്ടെ കൊഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷങ്ങളിലെ പരാജയങ്ങളും പാളിച്ചകളും എണ്ണിപ്പെറുക്കി നോക്കുന്നു, ഒരു പ്രയോജനവുമില്ലാതെ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒന്നും കഴിഞ്ഞുപോകാത്ത തരത്തിൽ പലതിനെയും നമ്മൾ മനസ്സോട് ചേർത്തുവെക്കുന്നു, ഓർമ്മയുടെ ലാവണങ്ങളിൽ കെട്ടിയിടുന്നു. ഓർക്കുക, ഇന്നലകൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഇന്നിന്റെ ജീവിതമാണ് ഇന്നലകളെ സുന്ദര സ്വപ്നമാക്കി തീർക്കുന്നത്, ഓരോ നാളുകളെയും പ്രതീക്ഷാ നിർഭരമാക്കി തീർക്കുന്നത്. പലരുടെയും ഇന്നലകളും നാളുകളും പേടിപ്പിക്കുന്ന പേക്കിനാവുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ ജീവിതത്തെ ഭാരമുള്ളതാക്കുന്നതുകൊണ്ടാണ്. പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വില്യം ബാർക്ലേയുടെ ഒരു കവിത വായിക്കാം. സകലവും പുതുക്കുന്ന പ്രപഞ്ചമേ, ഈ നല്ല ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു പൂ വിരിയുന്നതുപോലെ ലളിതവും നിഷ്കളങ്കവുമായി ഈ ദിവസത്തിൽ ഞാനും പ്രകാശിതമായിരിക്കട്ടെ. സത്യത്തിന്റെയും വിശ്വസ്തയുടെയും ഇളം കാറ്റിലൂടെ ഞാൻ സഞ്ചരിക്കട്ടെ. എന്റെ സ്നേഹിതർക്ക് മനോവേദനയും സങ്കടവും ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം എനിക്ക് അവരോട് കൂറു പുലർത്താനുമാവട്ടെ. പ്രപഞ്ചമേ, നീ എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുകൂലനങ്ങളും ഉപയോഗിക്കത്തക്ക വിധം ഞാൻ പ്രയത്നശീലനും ശുഷ്കാന്തിയുള്ളവനുമായിരിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പരീക്ഷണങ്ങളിലൂടെ അനുഭവശക്തി ആർജിക്കുവാനും കഴിയത്തക്ക വിധം ക്രോധാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്കാകുന്നു. ദുഃഖിതരോട് സഹാനുഭൂതിയും ഉത്കണ്ഠാകുലരോട് മാർഗനിർദ്ദേശവും നൽകുന്ന രീതിയിൽ എന്നിൽ കരുണ മിഴിവാർന്നു നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം നാം തന്നെയാകുന്നു. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട. നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം എന്ന് കവിവാക്യം എത്ര ശരിയെന്ന് ഓർത്തുനോക്കൂ. ഈ പ്രപഞ്ചം സദാ സകലതിനെയും പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസൃതമായി മനുഷ്യൻ മനുഷ്യനെ ധരിക്കേണ്ടതുണ്ട്, ആധുനിക മനുഷ്യനെ. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന ശബ്ദം ആർണോൾഡിന്റേതാണ്. പ്രകാശപൂർണമായി ജീവിക്കുക എന്നതാണ് ആർണോൾഡ് ഉദ്ദേശിച്ചത്. ആർണോൾഡ് ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജറായിരുന്നു. സാമ്പത്തിക തകർച്ച മൂലം ആർണോൾഡിന്റെ കമ്പനി പൊട്ടുമെന്നായി. ഇനി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന നിലയിലെത്തി. ആർണോൾഡ് ആകെ അസ്വസ്ഥനായി. വിട്ടുമാറാത്ത തലവേദനയും ശരീരവേദനയും കൊണ്ട് ജീവിതം തന്നെ അയാൾ മടുത്തു. വളരെ യാദൃശ്ചികമായി ഒരു ദിവസം വഴിയോരത്തെ ഒരു മതിലിൽ പതിപ്പിച്ചിരുന്ന ഏതോ ഒരു പോസ്റ്ററിലെ വാചകം അയാളുടെ മനസ്സിൽ തറച്ചു. പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതായിരുന്നു ആ വാക്കുകൾ. അത് അയാളുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതായിരുന്നു. ഒരു സ്വയം പ്രകാശത്തിന് വഴിയൊരുക്കാൻ അത് സഹായിച്ചു എന്ന് വേണം കരുതാൻ. അയാൾ കൂടുതൽ ധൈര്യവാനാവുകയും പൊട്ടിത്തകർന്നുപോയ അയാളുടെ കമ്പനിയെ അനുക്രമം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. ഇത്രയും നാൾ ഈ വക അസ്വസ്ഥതകൾ ചുമന്നുകൊണ്ട് നടന്നത് വ്യഥ ആയിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു ആർണോൾഡിനെ വീണ്ടെടുത്തത്. അതൊരു സ്വയം വീണ്ടെടുക്കലായിരുന്നു. വീഴുകയാണെന്ന് തോന്നിത്തുടങ്ങിയാൽ അവിടെ നിന്ന് എങ്ങനെ ഉയർത്തെണീക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ നിരാശയോ സമ്മർദ്ദമോ ആണ് പിടിമുറുക്കുന്നതെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് നിപതിക്കുകയേയുള്ളൂ. നോക്കൂ, നിരാശയ്ക്കും സമ്മർദ്ദത്തിനും ഒരിക്കലും മനുഷ്യനെ ഒരിഞ്ചു പോലും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. അതിനെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിക്കും പുതിയ മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം പോലെ ആർണോൾഡ് ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്: നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന മനുഷ്യനാവുക എന്ന്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ദുഃഖം, വിലാപം, സങ്കടം ഇവയെല്ലാം പര്യായ പദങ്ങളായി ഉപയോഗിച്ചു വരുന്നു. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നാം അത്യധികം വിലമതിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ മരണത്തിലുള്ള നമ്മുടെ വൈകാരിക ഭാവമാണ് സങ്കടം. പ്രസ്തുത മരണം എത്രമാത്രം നമ്മുടെ ആളത്വത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അതിനോടനുബന്ധമായ സങ്കടവും. മരണം മാത്രമല്ല സങ്കടകരമായ വികാരം. മരണകാരണമെന്ന് നാം കരുതുന്ന എന്തും അതുപോലെ ദുഃഖമുളവാക്കും. നിരന്തരമായ ചികിത്സകളുടെ ഫലമായി ശരീരം പ്രവർത്തനക്ഷമമല്ലാതാവുക, അവയവം മുറിച്ചു മാറ്റേണ്ടി വരിക, വിവാഹമോചനത്തിലൂടെയുള്ള വേർപിരിയൽ, സാമ്പത്തികമായ വൻ തകർച്ച, ഇവയെല്ലാം മരണകരമായ ദുഃഖകാരണങ്ങളാണ്. ഇവയെല്ലാം പ്രിയപ്പെട്ടവരുടെ വേർപാടിന് തുല്യമായ മാനസിക വ്യഥയാണ് ഉണ്ടാക്കുക. ദുഃഖം പ്രകടിപ്പിക്കുന്ന വിധം ഓരോ സംസ്കാരങ്ങളിലും വ്യത്യസ്തമായിരിക്കും. സാംസ്കാരികവും മതപരവും പരമ്പരാഗതവുമായ ആചാരങ്ങൾ ദുഃഖം ലഘൂകരിക്കുന്നതിന് സഹായകരമാണ്. വേർപാടിൽ ദുഃഖിക്കുന്നവരുടെ അടുത്ത് ബന്ധുക്കളും സ്നേഹിതരും 7 ദിവസം ഇരിക്കുന്ന പതിവ് ചില സംസ്കാരങ്ങളിലുണ്ട്. ഇത് സങ്കടത്തിന്റെ ആഴം കുറയ്ക്കുകയും ആരൊക്കെയോ കൂടെയുണ്ടെന്നുള്ള തോന്നലിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും. വിലാപത്തിന്റെ പൂർത്തീകരണമായി ബന്ധുക്കളും സ്നേഹിതരും ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ 1 വർഷം ദുഃഖാചരണമാണ്. ആ കാലയളവിൽ സന്തോഷകരമായ ഒരു ചടങ്ങും ആ കുടുംബത്തിൽ നടക്കുകയില്ല. ഇവയെല്ലാം ദുഃഖിതരായവർക്ക് ആശ്വാസം പകരുന്നതാണ്. വേർപാടിൽ കരയാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ എന്നത് ചിലയിടങ്ങളിൽ അലിഖിത നിയമമാണ്. അതേസമയം സ്ത്രീകൾ അലമുറയിട്ട് കരയുകയും വേണം. വിലാപം കഴിക്കുന്ന സംഘങ്ങൾ പോലും ആദിമ നൂറ്റാണ്ട് മുതൽ നിലവിലുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് ധൈര്യമായും പ്രത്യാശയായും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പിൽക്കാലത്ത് മാനസിക രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ദുഃഖം പോലും സാർവത്രികമാകുമ്പോൾ ദുഃഖത്തിന്റെ തീവ്രത കുറയുകയാണ്. ആവർത്തിച്ചുള്ള ദുഃഖവാർത്തകൾ കേട്ട് കേട്ട് മനുഷ്യൻ ദുഃഖങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കുകയാണ്. ആദ്യം ഞെട്ടലോടെ കേട്ട, പിന്നീട് മരവിപ്പോടെ കേട്ട വാർത്തകൾ ഇപ്പോൾ കൗതുകത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. ബന്ധുക്കൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ മാത്രമേ കണ്ണുനീർ ഉതിരുന്നുള്ളൂ. അതും ആചാരപരമായ ശവസംസ്കാരമോ യാത്രയപ്പോ നൽകുവാൻ സാധിക്കാതെ വേർപെടുമ്പോൾ ദുഃഖം അധികരിക്കുന്നു. ദുഃഖത്തോട് പൊരുത്തപ്പെടാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും മരണവും എല്ലായിടത്തും ദുഃഖവും നിലനിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിഗത ദുഃഖങ്ങളിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കാതെ വരുന്നു. ഇത് അല്പം ആശ്വാസം പ്രദാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചല്ലോ എന്നുള്ള ഗൂഢാനന്ദം കൊണ്ടല്ല ആശ്വാസം ലഭിക്കുന്നത്. പകരം ഇത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. സ്വന്തം മക്കളുടെ അകാല വേർപാടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം പോലെ തീവ്രമായ വേദന മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതൊരു അപകട മരണമോ ആത്മഹത്യയോ ആകുമ്പോൾ വേദന 10 മടങ്ങ് വർദ്ധിക്കും. അത് മാതാപിതാക്കളുടെ ആയുസ് മുഴുവൻ കണ്ണു നനയുന്ന തീവ്രമായ ദുഃഖാനുഭവമാണ്. ബന്ധങ്ങളുടെ നഷ്ടമാണ് ദുഃഖത്തിന്റെ പാരമ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. കോവിഡ് കാലത്ത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടൊപ്പം വിദേശത്തു നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഭർത്താവ് മറ്റൊരു അത്യാവശ്യക്കാരനു വേണ്ടി തന്റെ യാത്രാവസരം വിട്ടുകൊടുക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഹൃദയസ്തംഭനം മൂലം മരിച്ച ഭർത്താവിന്റെ മൃതദേഹം കാണേണ്ടി വരുന്ന യുവതിയായ ഭാര്യയുടെ സങ്കടം വർണ്ണനാതീതമാണ്. എത്ര ആശ്വാസവാക്കുകൾ പറയാൻ ശ്രമിച്ചാലും കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണീർക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ദുഃഖമാണ് മനുഷ്യന്റെ സ്ഥായിയായ വികാരം എന്ന തോമസ് മാത്യു സാറിന്റെ വാക്കുകൾ ചിലപ്പോൾ ശരിവച്ചു പോകും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം സങ്കടങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ലോകത്തിലേക്ക് വരുന്നത്. കരയാത്ത കുഞ്ഞിനെ തട്ടിക്കരയിക്കും, കാരണം അതാണ് ജീവന്റെ അടയാളം. പിന്നെ അങ്ങോട്ട് ശാരീരികവും മാനസികവുമായ ഒരുപിടി സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമുള്ള യാത്രയാണ്. വിശക്കുമ്പോൾ കരയുക, വിയർക്കുമ്പോൾ കരയുക, വീഴ്ചകളിൽ കരയുക, ഭയപ്പെടുമ്പോൾ കരയുക തുടങ്ങിയ സന്ദർഭങ്ങൾ. സ്വന്തമെന്ന് പലതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എല്ലാ നഷ്ടങ്ങളും സങ്കടകാരണമായി തീരുന്നു. സ്വന്തം രൂപവും ശബ്ദവും കൗമാരത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഭയവും സങ്കടവും ഉണ്ടാകും. സ്വന്തം സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ സങ്കടക്കടലിൽ താണുപോകുന്നു. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞുപോകുന്നു. ശരീരം തളരുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നു. ചിലർക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ എല്ലാം സങ്കടകാരണമായി തീരുന്നു. റിട്ടയർമെന്റ് പോലും ചിലർക്ക് അതിവേദന ഉളവാക്കുന്നതാണ്. മക്കളെല്ലാം പഠനത്തിനായോ വിവാഹിതരായോ ദൂരേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കത് സങ്കടമുണ്ടാക്കുന്നു. ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മരവിപ്പാണ്. താങ്ങാനാവാത്ത ദുഃഖമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി സ്തബ്ധനായി പോകുന്നു. എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കാതെ മരവിച്ചു പോകുന്നു. ചിലർക്ക് ചില നിമിഷങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് ഓർത്തെടുക്കുവാൻ സാധ്യമാകാത്തതുപോലെ ഓർമ്മനഷ്ടം സംഭവിക്കാറുണ്ട്. ഒരു വൈകാരിക ഭാവവും ഈ ഘട്ടത്തിൽ വ്യക്തികൾ കാണിക്കില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറും. അതല്ലെങ്കിൽ നിശ്ചേഷ്ടനായി മരവിച്ചിരിക്കും. നിസ്സഹായതയുടെയും പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നതിൻ്റെയും അവസ്ഥകൾ ഈ ഘട്ടത്തിലുണ്ടാകാം. ഇവിടെയാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇടപെടേണ്ടത്. സൗഹൃദാത്മകത ഇവിടെയേറെ ഗുണം ചെയ്യും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ലക്നൌവിൽ ആരംഭിക്കും. ഗ്ലാസ്ഗോയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, തപ്താനി എന്നിവിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ, സാംസ്കാരിക, ഔദ്യോഗിക പരിപാടികളിൽ അവർ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി ഇന്ന് നിർവഹിക്കും. നാളെ തെക്കൻ ഒഡീഷയിലേക്ക് പോകുന്ന രാഷ്ട്രപതി തപ്തപാനിക്ക് സമീപത്തെ മാ കാന്ധുനി ദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായി പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 2 ലക്ഷം രൂപ വരെയും കോർപ്പറേഷനുകൾക്ക് 5 ലക്ഷം രൂപ വരെയും വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. മഴ ശമിച്ച പ്രദേശങ്ങളിൽ മാലിന്യ നീക്കം വേഗത്തിലാക്കാൻ ഏകോപിത പ്രവർത്തനം നടത്തണം. ഒറ്റപ്പെട്ടുപോയ മേഖലകളിൽ കൃത്യമായ സഹായങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായും റവന്യൂ വകുപ്പുമായും തദ്ദേശ സ്ഥാപനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പ്, KSEB, കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളുമായും സഹകരണം ഉറപ്പാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. എല്ലാ താലൂക്ക് കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കൺട്രോൾ റൂം അറിയിച്ചു. താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകളിലേക്കോ ടോൾ ഫ്രീ നമ്പറുകളായ 1077, 1070 എന്നിവയിലേക്കോ സഹായത്തിനായി ബന്ധപ്പെടാം. ഡെസ്ക് റിപ്പോർട്ട്.
1: കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജാഗ്രത തുടരണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം കാസർഗോഡ് ചേർന്നു. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 1 മരണവും ഒഴുക്കിൽപ്പെട്ട 2 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ രാത്രിയിലും ശക്തമായ മഴ ലഭിച്ചു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ട്. 30 ക്യാമ്പുകൾ ായി 161 കുടുംബങ്ങളിലെ 490 പേരാണ് കഴിയുന്നത്. കക്കയം ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി കഴിഞ്ഞതിനാൽ ഡാമിന്റെ ഷട്ടർ തുറന്നു. കുറ്റ്യാടി പുഴയിൽ ജലനിരപ്പ് ഉയരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ പുഴയോരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. കോഴിക്കോട് ചേന്നമംഗലൂരിൽ കനത്ത മഴയിൽ 700 വാഴകൾ നശിച്ചു. 2 ദിവസം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യത്തിലാണ് വാഴകൾ നശിച്ചത്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പെയ്ത മഴയിൽ 19 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. 20 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. കോട്ടയം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 618 കുടുംബങ്ങളിലെ 1678 പേരാണ് ക്യാമ്പുകളിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലുൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. ജില്ലയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മന്ത്രി PC വിഷ്ണുനാഥ് കോഴഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു.
0: മലപ്പുറം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 28 കുടുംബങ്ങളെ 5 ക്യാമ്പുകളിലേക്ക് മാറ്റി. ഇടുക്കി മലങ്കര ഡാമിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 1.5 മീറ്റർ വരെ ഉയർത്താൻ തീരുമാനം. ജലാശയത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഡാം സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലെ സുരക്ഷ മുൻനിർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കോട്ടയം കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടായ മേഖലകൾ ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ സന്ദർശിച്ചു. കൊടുങ്ങ, ഞർക്കാട് ടോപ്പ്, കൂട്ടിക്കൽ ചപ്പാത്ത്, മുണ്ടക്കയം, കോസ്വേ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 190 മീറ്റർ എത്തിയിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി നിലയായ 192.63 മീറ്റർ എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി ജലം കാക്കാട്ടാറിലേക്ക് ഒഴുക്കിവിടും. പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി മുൻനിർത്തി ഓരോ വാർഡിലും ശുചീകരണത്തിന് 25,000 രൂപ ഗവൺമെന്റ് അനുവദിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇത്. ഇന്ത്യ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ രാജ്യത്തെ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവും ഉള്ളവരാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരി ദുരുപയോഗത്തിനെതിരെ 100 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനപങ്കാളിത്ത പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയാണ് ഇതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ലഹരിമുക്ത സമൂഹം കെട്ടിപ്പടുക്കാൻ അവബോധം വളർത്തുന്നതിനും ജനപങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഞായറാഴ്ചകളിൽ രാജ്യത്ത് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ 28,000 കേന്ദ്രങ്ങളിൽ നിന്ന് 1 കോടിയിലധികം യുവജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ലഹരിമുക്ത ഭാരതമെന്ന സ്വപ്നം പൊതുജന പങ്കാളിത്തത്തിലൂടെയും യുവാക്കളുടെ നേതൃത്വത്തിലൂടെയും മാത്രമേ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കൂവെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത നശാമുക്ത് യുവ ഫോർ വികസിത ഭാരത് സങ്കല്പ് അഭിയാൻ ദേശീയ ക്യാമ്പയിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങളിലെ NSO തലവന്മാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ലക്നൌവിൽ ആരംഭിക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്ലാസ്കോയിലെ പ്രശസ്തമായ ഹൈഡ്രോ അരീനയിൽ വർണ്ണാഭ ചടങ്ങോടെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായി. 2030 ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ്. ഗെയിംസ് ഔദ്യോഗിക പതാകയും ഹോസ്റ്റ് ബാറ്റണും ഇന്ത്യക്ക് കൈമാറി. 11 ദിവസത്തെ ഗ്ലാസ്ഗോ ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളായ നരേന്ദർ ബർവാളിനെയും ഗുൽവീർ സിംഗിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇവരുടെ കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കായിക മികവിന്റെയും തെളിവാണ് നേട്ടങ്ങളെന്നും തുടർന്നും രാജ്യത്തിന് കൂടുതൽ കീർത്തി കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികത്തോടനുബന്ധിച്ച് NCCയുടെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സൈക്ലോത്തോൺ സംഘടിപ്പിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലീൻ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടിയിൽ ഇന്ന് നടത്താനിരുന്ന വനം വന്യജീവി വകുപ്പിന്റെ സഹജീവനം ജനസേവന അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാറ്റിവെച്ചതായി വനം വകുപ്പ് അറിയിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രൊഫസർ MK സാനുവിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററും MK സാനു ഫൗണ്ടേഷനും സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അബ്ദുസ്സമദ് സമദാനി MP അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രൊഫസർ MK സാനു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സാനു പുരസ്കാരം ഡോക്ടർ M ലീലാവതിക്ക് പിണറായി വിജയൻ വീട്ടിലെത്തി സമ്മാനിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 43 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 8,951 ആയി. കേസുകളുടെ എണ്ണം 8,300

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോധാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അശന സാഹിത്യത്തെ കുറിച്ച് കേൾക്കാം. ഭക്ഷണ സംബന്ധമായതും ആഹാരവസ്തുക്കളെ കുറിച്ചുള്ള വർണ്ണനകളും ഭക്ഷണം കേന്ദ്രപ്രമേയമാവുന്നതുമായ സാഹിത്യ ആവിഷ്കാരങ്ങളെയാണ് അശന സാഹിത്യം എന്ന് പറയുന്നത്. പാചകക്കുറിപ്പുകളും പാചകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ വിനിമയവും അശന സാഹിത്യത്തിൽ ഉൾപ്പെടും. 1958 അശന സാഹിത്യത്തെക്കുറിച്ച് കെ പി നാരായണ പിഷാരടി എഴുതിയ ലേഖനം പ്രസിദ്ധമാണ്. പ്രാചീന കാലത്ത് തഴച്ചു വളർന്നതും പിന്നീട് മുരടിച്ചു പോയതുമായ സാഹിത്യമാണ് അശന സാഹിത്യമെന്നാണ് പിഷാരടി പറയുന്നത്. മലയാളത്തിലെ നാടൻ പാട്ടുകളിൽ പലതും അശന സാഹിത്യം കൊണ്ട് സമ്പന്നമായിരുന്നു. വേഗം പുറത്തേക്ക് വന്നുതേനൻ, വെള്ളോട്ട് കിണ്ടിയിൽ നീരെടുത്തു, കൊട്ടത്തളം പൊക്ക് കൈനനച്ചു, ഊണിന് ചെന്നങ് ഇരുന്നുതേനൻ, പൂവനിലയും മുറിച്ചുവെച്ചു, പൂ പോലെ ചോറ് വിളമ്പുന്നുണ്ട്. ഇത് അശന സാഹിത്യമാണ്. വള്ളത്തോൾ ഓണസദ്യ എന്ന പേരിൽ ഒരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ധീവരനാണ് എന്ന കാരണത്താൽ പണ്ഡിറ്റ് കെ പി കറുപ്പനെ കൊച്ചി രാജാവ് കാപ്പി സത്കാരത്തിന് ക്ഷണിച്ചില്ല. അത് ഉദ്യാന വിരുന്ന് എന്ന കവിതയ്ക്ക് കാരണമായി. അശന സാഹിത്യം എന്നത് കേവലം ഭക്ഷണ വർണ്ണനയാണെന്ന് കരുതരുത്. ഫൈലോപ്പിള്ളിയുടെ അരിയില്ലാഞ്ഞിട്ട് എന്ന കവിതയിലെ ചില പരാമർശങ്ങൾ പോലും ഈ വിഭാഗത്തിൽ വരും എന്ന് മറന്നു പോകരുത്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന കൃതി അശന സാഹിത്യത്തിന്റെ വലിയ സാധ്യതകൾ തേടുന്നുണ്ട്. പല രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും നമ്മളുമായി സമന്വയിപ്പിക്കുന്നതിൽ ബിരിയാണി വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ തന്നെ പന്തിഭോജനം എന്ന കഥ ഏറെ ശ്രദ്ധേയമാണ്. കാരൂരിന്റെ പൊതിച്ചോറ് എന്തൊരു കഥയാണ്! അത് അശനത്തിന്റെ അഗാധതകളെ ആഴത്തിൽ തന്നെ തൊട്ടുനിൽക്കുന്നു. ഒരു കഷ്ണം റൊട്ടി മോട്ടിച്ചതിന്റെ പേരിൽ 19 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ജീൻ വാൾജിന്റെ കഥ നമുക്ക് മറക്കാനാവില്ല. പി സോമൻ എഴുതിയ അന്നരനേരം അന്ന് അരസമയം എന്ന പഠനകൃതി ഭക്ഷണം കേന്ദ്രമാക്കിയ സാഹിത്യ വിമർശന കൃതിയാണ്. സ്വാതന്ത്ര്യം, ക്ഷേമം, ഐശ്വര്യം, സമ്പത്ത് എന്നീ പദങ്ങൾക്ക് വൈലോപ്പിള്ളിയുടെ കാവ്യ നിഘണ്ടുവിൽ ഭക്ഷണമെന്നാണ് അർത്ഥമെന്ന് പി സോമൻ പറയുന്നു. ഭക്ഷണം കേന്ദ്രപ്രമേയമാക്കുന്ന നോവലാണ് വിനു എബ്രഹാമിന്റെ ഒരു സ്വാദുനോട്ടക്കാരന്റെ ഭക്ഷണ പരിവേഷണങ്ങൾ. അശന സാഹിത്യം അത്ര കണ്ട് സമ്പന്നമല്ലെങ്കിലും ഉള്ളത് സമ്പന്നമാണ് നമ്മുടെ മലയാളത്തിൽ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ. എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. കട്ടക്, ഭുവനേശ്വർ, ബ്രഹ്മപൂർ, ഗഞ്ചം ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സാംസ്കാരിക ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കും. കട്ടക്കിലെ ജഗദ്ഗുരു കൃപാലു സർവകലാശാലയുടെ ഉദ്ഘാടനം ശ്രീമതി മുർമു ഇന്ന് നിർവഹിക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും മാനസിക കരുത്തും ആത്മവിശ്വാസവുമുള്ളവരായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
1: വികസിത ഭാരത് സങ്കൽപ്പ് അഭിയാൻ കെ നശാ മുക്ത യുവ ഇസ് മൂവ്മെന്റ് കാ നാം ഹി ഇസ്കെ സങ്കൽപ്പ് കോ സ്പഷ്ട കർത്താ ക്യോകി ആജ് ജബ് ദേശ് നേ വികസിത ഭാരത് കാ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ഇസ്കെ ലിയെ ആവശ്യക ഹൈ ദേശ് കാ യുവ തന സേ സ്വസ്ഥ ഹോ മന സേ സ്വസ്ഥ ഹോ ആത്മവിശ്വാസ സേ ഭർപൂർ ഹോ യഹി ഇസ് അഭിയാൻ കാ ഉദ്ദേശ് ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ ലോകം ലക്നൌവിൽ ഇന്ന് ആരംഭിക്കും. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. അതീവ ജാഗ്രതയിൽ ജില്ല. വെള്ളപ്പൊക്ക ഭീഷണിയിൽ അപ്പർ കുട്ടനാട് മേഖല. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ.
2: പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ ശക്തി പ്രാപിച്ച മഴ ഇപ്പോഴും തുടരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശമുണ്ട്. ജില്ലയിൽ ആകെ 100 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3500 പേരാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത് തുടരുകയാണ്.
0: കാലവർഷക്കെടുതിയിൽ കേരളത്തിൽ ഇതുവരെ 8 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടവർക്കും സഹായം ഉറപ്പാക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. ഏത് സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതി രൂക്ഷമാണ്. ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 655 പേർ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. കൊട്ടിയൂർ പാൽചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെടുമ്പുകയിൽ വഴിയുള്ള വാഹന സഞ്ചാരം തുടരുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാൽ 2 ബദൽ പാതകൾ ഉപയോഗിക്കാമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള ഫണ്ട് വിനിയോഗിക്കാൻ യോഗത്തിൽ മന്ത്രി നിർദ്ദേശം നൽകി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമായ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ ഇന്ന്. ബീഹാറിലെ ബങ്കിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ധാദിയ എന്നീ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ മാസം 30-നാണ് നടന്നത്. MBBS മറ്റ് ബിരുദതല മെഡിക്കൽ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള ഓൾ ഇന്ത്യ കോട്ടയിലെ പ്രവേശനത്തിനായുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം നാളെ ആരംഭിക്കും. 2026-27 ബാച്ചിന്റെ അധ്യയന വർഷം സെപ്റ്റംബർ 8 തുടങ്ങും. ഡീംഡ് സെൻട്രൽ സർവകലാശാലകളിലേക്കുള്ള കൌൺസിലിംഗിന്റെ ആദ്യഘട്ടം ഓഗസ്റ്റ് 4 മുതൽ ഓഗസ്റ്റ് 17 വരെ നടക്കും. സംസ്ഥാന ക്വാട്ട സീറ്റുകളിലേക്ക് ആദ്യഘട്ട കൌൺസിലിംഗ് ഓഗസ്റ്റ് 13 മുതൽ ഓഗസ്റ്റ് 22 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യരാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് കൂടുതൽ സമയം നൽകാനും ഇറാനുമായുള്ള ആണവ പദ്ധതിയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകൾ പരിഹരിക്കാനും തീരുമാനം സഹായിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ഹോർമൂസ് കടലെടുത്ത് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും നിർണായക പാത വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഗ്ലാസ്ഗോയിലെ ഹൈഡ്രോ അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങോടെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനം. 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും അടക്കം 39 മെഡലുകൾ നേടി ഇന്ത്യയ്ക്ക് 4 സ്ഥാനം ലഭിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100 വാർഷിക മേളയായാണ് അഹമ്മദാബാദിൽ ഗെയിംസ് അരങ്ങേറുക. ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായ നീരജ് ചോപ്ര, IOA പ്രസിഡന്റ് പിട്യൂഷ, ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി എന്നിവരടങ്ങുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിനാണ് സ്കോട്ട്ലൻഡ് അധികൃതർ പതാകയും ബാറ്റണും കൈമാറിയത്. ബോക്സിംഗിലും ജൂഡോയിലും ഗ്ലാസ്ഗോയിൽ ഇന്ത്യ ചരിത്ര നേട്ടം കുറിച്ചു. പാരാ അത്ലറ്റിക്സിൽ ശ്രദ്ധേയമായ പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഈ മാസം 6-7 തീയതികളിൽ മുംബൈയിൽ ബ്രിക്സ് വേവ്സ് ബസാർ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ, വ്യവസായ സംഘടനകൾ, നിർമ്മാതാക്കൾ, OTT പ്ലാറ്റ്ഫോമുകൾ, സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ എന്നിവരിൽ നിന്നുള്ള 500-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഡിയോ വിഷ്വൽ ക്രിയേറ്റീവ് മേഖലകളിലെ സഹകരണത്തെ ശക്തിപ്പെടുത്തുകയാണ് വേവ്സ് ബസാറിന്റെ ലക്ഷ്യം. കേരളത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. ശബരിമല ദർശനത്തിനായി ഇന്ന് രാവിലെ നട തുറന്നു. തുടർന്ന് 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിലെത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി പൂജകൾ നടന്നു. തന്ത്രിയും മേൽശാന്തിയും പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. അതേസമയം ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 88,50,000+ എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസ് അറിയിച്ചു. വോട്ടർ വിവരശേഖരണത്തിനുള്ള ഫോമുകൾ വീടുകളിലെത്തി വിതരണം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 19 പ്രസിദ്ധീകരിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം 7% വളർച്ച കൈവരിക്കുമെന്ന് SBI റിസർച്ച് റിപ്പോർട്ട്. ആഗോള പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ മികച്ച പ്രതിരോധ ശേഷി പ്രകടിപ്പിച്ചതായി RBIയുടെ പണനയ സമിതി യോഗത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പ്രവിശ്യയിൽ ഇന്നലെ നടന്ന സമാധാന റാലിക്കിടെ പോലീസ് സ്റ്റേഷന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 14 കൊല്ലപ്പെട്ടു. 12-ലധികം പേർക്ക് പരിക്കേറ്റു. കോംഗോയിലെ എബോള വ്യാപനം നിയന്ത്രണാതീതമായി തുടരുന്നതായി ലോകാരോഗ്യ സംഘടന. രോഗബാധിതരുടെ എണ്ണം, അയൽ രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത എന്നിവയിലെ വർധന ആശങ്കാജനകമാണെന്ന് WHO മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഒഡീഷ സന്ദർശനം ഇന്നു മുതൽ. വിദ്യാഭ്യാസ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ യോഗം ഇന്ന് ലക്നൌവിൽ. നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ ചർച്ചാ വിഷയം. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന്. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് അമേരിക്ക. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിന് വർണ്ണാഭമായ സമാപനം. 2030 ഗെയിംസിന് അഹമ്മദാബാദ് വേദിയാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
6: കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. വളരെ യാദൃശ്ചികമായി ആശയാണ് എന്നോട് രഞ്ജിനി ഡാൻസ് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് പറയുമ്പോൾ ആശയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. 7 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ രഞ്ജിനി ഡാൻസ് പഠിക്കുന്നതിനെ ആശയ്ക്ക് എന്നല്ല പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് സത്യം. സൂര്യയ്ക്കും അക്കാര്യത്തിൽ ഒരു ചിരി ചുണ്ടിലുണ്ടായിരുന്നു. പക്ഷെ ലേഖയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. കാരണം ലേഖയ്ക്ക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ കേട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകളും ഡാൻസ് പഠിക്കണം എന്ന് തന്നെയാണ്. പലയിടത്തും അത് സംഭവിക്കുന്നുമുണ്ട്. സത്യം പറയട്ടെ, കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഇന്ന് പ്രകടമായ എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നിശബ്ദ വിപ്ലവം അരങ്ങേറുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല മുതിർന്ന സ്ത്രീകളുടെ നൃത്ത പഠനത്തിലുള്ള അഭൂതപൂർവമായ വർധനവാണത്. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അഭ്യസിക്കാൻ മുതിർന്ന സ്ത്രീകൾ ഇന്ന് വലിയ തോതിൽ നൃത്ത വിദ്യാലയങ്ങളിൽ ചേരുന്നു. ഇതിനൊപ്പം തന്നെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളിലും തൊഴിലിടങ്ങളിലും തിരുവാതിര സംഘങ്ങൾ ഉയർന്നുവരുന്നു. 40 വയസ്സ് മുതൽ 70കളിലെത്തി നിൽക്കുന്ന സ്ത്രീകൾ വരെ അതീവ ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഇന്ന് നൃത്ത അരങ്ങുകളിൽ ചുവടുവെക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഈ മുന്നേറ്റം കലാപാരമ്പര്യത്തിന്റെ വെറും ഒരു പുനരുജ്ജീവനമായി തോന്നിയേക്കാം. എന്നാൽ സമൂഹശാസ്ത്രപരമായും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളിലൂടെയും വീക്ഷിക്കുമ്പോൾ സമകാലിക കേരളത്തിലെ ലിംഗബന്ധങ്ങൾ, സ്ത്രീകളുടെ ശാരീരിക അവബോധം, സ്വത്വബോധ നിർമ്മിതി, സ്വാതന്ത്ര്യം, വിനോദം എന്നിവയിൽ വന്ന ആഴത്തിലുള്ള പരിവർത്തനങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. കുടുംബത്തിന്റെ ചുമതലകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു തലമുറ തങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ചലനാത്മകമായ ഒരു കലയിലൂടെ വീണ്ടെടുക്കുന്ന കാഴ്ചയാണിത്. ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിൽ സ്ത്രീകളുടെ നൃത്തം പലപ്പോഴും മതപരമായ ചടങ്ങുകളുമായോ അല്ലെങ്കിൽ ഉത്സവങ്ങളുമായോ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. തിരുവാതിര പോലുള്ള കലകൾ വീട്ടുപടിക്കലുകളിലോ ക്ഷേത്രമുറ്റങ്ങളിലോ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ സമകാലിക ലോകത്ത് നൃത്തത്തെ ഇത്തരം മതപരമോ ആചാരപരമോ ആയ ചട്ടക്കൂടുകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നൃത്തം എന്നത് കേവലം ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെയോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള അനുഷ്ഠാനത്തിന്റെയോ ഭാഗമല്ല. മറിച്ച് അതൊരു സ്ത്രീയുടെ സ്വകാര്യ ജീവിതത്തിന്റെ, അവളുടെ വ്യക്തിത്വ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ്. തലമുറകളായി കേരളത്തിലെ സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹ പൂർത്തീകരണത്തെക്കാൾ കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾക്ക് മുൻഗണന നൽകണം എന്നാണ് സമൂഹത്തിൽ നിന്നും പഠിച്ചു വച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നൃത്തം പഠിച്ച പല സ്ത്രീകളും വിവാഹം, മാതൃത്വം അല്ലെങ്കിൽ ജോലി എന്നിവയ്ക്ക് ശേഷം അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു. മറ്റു ചിലരാകട്ടെ പഠനവും വീട്ടു ചുമതലകളും ജോലിയുമൊക്കെ നൃത്ത പഠനത്തെക്കാൾ പ്രധാനപ്പെട്ടതായി കരുതിയതുകൊണ്ട് നൃത്തം പഠിക്കുന്നതിനുള്ള അവസരം പോലും ലഭിക്കാതെ പോയവരാണ്. എന്നാൽ ഇന്ന് ഈ സ്ത്രീകളിൽ പലരും പതിറ്റാണ്ടുകൾക്ക് ശേഷം നൃത്തത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ തിരിച്ചറിയുന്നത് നൃത്തം തങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന പുതിയ അർത്ഥതലങ്ങളെയാണ്. മുൻപ് നൃത്തം പഠിച്ചിട്ടില്ലാത്ത പല സ്ത്രീകളും തങ്ങളുടെ മധ്യവയസ്സിൽ ആദ്യമായി ശാസ്ത്രീയ നൃത്തം പഠിക്കാൻ തുടങ്ങുന്നു എന്നത് കേവലം ഒരു നേരം പോക്കല്ല, മറിച്ച് സന്തോഷത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളുടെ പ്രതിഫലനമാണ്. മുൻതലമുറകൾ വിശ്വസിച്ചിരുന്നത് ഒരു സ്ത്രീയുടെ പൂർണ്ണത അവളുടെ കുടുംബത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും മാത്രമാണ് എന്നാണ്. എന്നാൽ ഇന്ന് വ്യക്തിപരമായ സന്തോഷം എന്നത് സ്വതന്ത്രമായി നേടിയെടുക്കാൻ തങ്ങൾക്ക് അവകാശമുള്ള ഒന്നാണെന്ന് കൂടുതൽ കൂടുതൽ സ്ത്രീകൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലേക്കുള്ള ഏറ്റവും മനോഹരമായ വഴി തുറന്നു നൽകുന്നത് നൃത്തമാണ്. അതിനാൽ ജാതിമത പ്രായഭേദമെന്നീ എല്ലാ സ്ത്രീകളും നൃത്തത്തെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. നൃത്തം ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ആനന്ദവും സമാധാനവും വെറുമൊരു തോന്നലല്ല, അതിന് കൃത്യമായ ശാസ്ത്രീയവും ജീവശാസ്ത്രപരവുമായ അടിത്തറയുണ്ട്. മനുഷ്യ മനസ്സിനെ ഉന്മേഷത്തോടെ നിലനിർത്തുന്നതിൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് വലിയ പങ്കുണ്ട്. താളാത്മകമായ ശാരീരിക ചലനങ്ങൾ ഈ രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുന്നു എന്ന്
ആധുനിക ന്യൂറോ സയൻസ് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡോപ്പമിൻ എന്നത് ഒരു റിവാർഡ് ഹോർമോൺ എന്ന് വിളിക്കാം. ഒരു പുതിയ നൃത്തച്ചുവട് പഠിച്ചെടുക്കുമ്പോഴോ അരങ്ങിലത് വിജയകരമായി അവതരിപ്പിക്കുമ്പോഴോ തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് സ്ത്രീകളിൽ ആത്മവിശ്വാസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ മൂഡ് നിയന്ത്രിക്കുന്നതിൽ പ്രധാനിയാണ് സെറാട്ടോണിൻ. വിഷാദ രോഗത്തിനുള്ള പ്രധാന കാരണം സെറാട്ടോണിന്റെ കുറവാണ്. നൃത്തം പോലുള്ള തീവ്രതയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തിൽ സെറാട്ടോണിന്റെ അളവ് കൂട്ടുകയും വിഷാദ ചിന്തകളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക വേദന സംഹാരികളാണ് എൻഡോർഫിനുകൾ. നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ ശാരീരിക അധ്വാനം എൻഡോർഫിനുകളെ പുറത്തുവിടുന്നു. ഇത് മധ്യവയസ്സിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ശാരീരിക വേദനകൾക്കും തളർച്ചകൾക്കും വലിയ ആശ്വാസം നൽകുകയും മനസ്സിന് പ്രസന്നത നൽകുകയും ചെയ്യുന്നു. ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗ്രൂപ്പുകളായി ഒന്നിച്ച് തിരുവാതിരയോ മറ്റ് ഗ്രൂപ്പ് നൃത്തങ്ങളോ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഈ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇത് അവർക്കിടയിൽ ശക്തമായ സൗഹൃദവും സുരക്ഷിതത്വ ബോധവും ഉണ്ടാക്കുന്നു.

സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം. സമ്മർദ്ദമുണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നു. ഇത് ശരീരഭാരം കൂടുന്നതിനും ഉറക്കമില്ലായ്മയ്ക്കും കടുത്ത ഉത്കണ്ഠയ്ക്കും കാരണമാകാറുണ്ട്. എന്നാൽ സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള നൃത്തം ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു. ചുരുക്കത്തിൽ, അടിച്ചമർത്തിയ വികാരങ്ങളെയും മാനസിക ഭാരങ്ങളെയും ശരീരത്തിലൂടെ പുറന്തള്ളാനുള്ള ഏറ്റവും മികച്ച ഒരു ക്ലീൻസിംഗ് പ്രക്രിയ കൂടിയാണ് നൃത്തം. ആധുനിക സ്ത്രീകൾ ഒരേ സമയം അമ്മ, ഭാര്യ, മകൾ, വീട്ടമ്മ, ഉദ്യോഗസ്ഥ എന്നിങ്ങനെ ഒട്ടനവധി പദവികളും ഉത്തരവാദിത്വങ്ങളും ചുമലിലേറ്റുന്നവരാണ്. ഭാരിച്ച ഈ ചുമതലകൾക്കിടയിൽ പൂർണമായും തങ്ങളുടേത് മാത്രമായി മാറുന്ന ഇടങ്ങൾ അവർക്ക് വളരെ കുറവാണ്. നൃത്ത ക്ലാസുകൾ അത്തരമൊരു സ്വതന്ത്ര ഇടമായി മാറിയിരിക്കുന്നു. ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്ക് സ്ത്രീകൾ തങ്ങളുടെ സാമൂഹിക പദവികളിൽ നിന്നും കുടുംബ ചുമതലകളിൽ നിന്നും മാറി തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നടക്കുന്നു. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കടമകളല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് സ്വന്തം ആനന്ദത്തിനും സംതൃപ്തിക്കും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഇപ്രകാരം നൃത്ത ക്ലാസുകളിൽ ചേരുന്ന പല സ്ത്രീകൾക്കും പ്രൊഫഷണൽ നർത്തകരാകാൻ താല്പര്യമില്ല. അവർ ആഗ്രഹിക്കുന്നത് അതിലും ആഴത്തിലുള്ള മറ്റൊന്നാണ്: ചലനത്തിന്റെ ആനന്ദം, വൈകാരികമായ മോചനം, സൗഹൃദം, സ്വന്തം ശരീരവുമായുള്ള പുനർബന്ധം എന്നിവ. ഇവിടെ നൃത്തം ഒരു മികച്ച ഡാൻസ് മൂവ്മെന്റായി മാറുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അതായത് മക്കൾ പഠനത്തിനോ ജോലിക്കോ വേണ്ടി ദൂരത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്നിവയെല്ലാം മറികടക്കാൻ നൃത്ത പഠനം സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്. സമൂഹം സ്ത്രീകളുടെ ശരീരത്തെ എപ്പോഴും ചില ചട്ടക്കൂടുകൾക്കുള്ളിലാണ് നിർവചിച്ചിട്ടുള്ളത്. അടക്കവും ഒതുക്കവും, മാതൃത്വം, മാന്യത, ലജ്ജ എന്നിവയെക്കുറിച്ചുള്ള സാമൂഹിക പ്രതീക്ഷകളാൽ സ്ത്രീ ശരീരം എപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ സ്ത്രീ ശരീരം ആകർഷകമല്ലാത്തത് ആണ് എന്ന തരത്തിലുള്ള തെറ്റായ ബോധം വിപണിയും സമൂഹവും നിർമ്മിച്ചെടുക്കാറുണ്ട്. എന്നാൽ നൃത്തം സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിന്മേലുള്ള ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്നു. ശരീരത്തെ മറ്റുള്ളവർ വിലയിരുത്താനുള്ള ഒരു വസ്തുവായി കാണുന്നതിനു പകരം സർഗാത്മകതയുടെയും കരുത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും സ്രോതസ്സായി സ്ത്രീകൾ അതിനെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ബാഹ്യമായ അംഗീകാരങ്ങളിലൂടെയല്ല, മറിച്ച് സ്വന്തം ചലനത്തിലൂടെയാണ് അവർ ലാസ്യം കണ്ടെത്തുന്നത്. ദൈനംദിന ജീവിതം പലപ്പോഴും അടിച്ചമർത്തുന്ന തങ്ങളുടെ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷ പല സ്ത്രീകളും നൃത്തത്തിലൂടെ കണ്ടെത്തുന്നു. ഇത് ശരീരത്തിന് ഒരു പുതിയ ആത്മവിശ്വാസം നൽകുന്നു. തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് ചുവടുവെക്കുമ്പോൾ തകരുന്നത് കാലങ്ങളായി തങ്ങളെ മൂടിയിരുന്ന അപകർഷതാബോധമാണ്. ശാസ്ത്രീയ നൃത്തത്തിന്റെ പുനരുജ്ജീവനത്തോടൊപ്പം കേരളം ഇന്ന് തിരുവാതിര സംഘങ്ങളുടെ ശ്രദ്ധേയമായ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, സർക്കാർ ഓഫീസുകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയെല്ലാം സ്വന്തമായി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വീടു പടിക്കലുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇന്നത് അബോധപൂർവമായ ദൃശ്യപരതയോടെ പൊതുവിടങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്ഷേത്രോത്സവങ്ങളിലും മറ്റു പൊതുവേദികളിലും രാത്രി വൈകിയും തിരുവാതിര പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം ലിംഗാധിഷ്ഠിതമായ പൊതു ഇടങ്ങളിൽ വന്ന വലിയൊരു മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചരിത്രപരമായി ഇരുട്ടിയതിനു ശേഷമുള്ള പൊതു ഇടങ്ങൾ ഭൂരിഭാഗവും പുരുഷാധിപത്യ മേഖലകളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളുടെ പശ്ചാത്തലത്തിലാകുമ്പോൾ അതിന് വലിയ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നു. ഇത് മുൻപ് സ്ത്രീകൾക്ക് അപ്രാപ്യമായിരുന്ന പൊതു ഇടങ്ങളെ കൈയടക്കാനും തിരിച്ചുപിടിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞനായ വിക്ടർ ടേണറുടെ കമ്മ്യൂണിറ്റാസ് എന്ന സങ്കല്പം ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ സഹായിക്കും. കൂട്ടായ അവതരണത്തിലൂടെ പങ്കാളികൾ ദൈനംദിന സാമൂഹിക ശ്രേണികൾക്കതീതമായി, അതായത് ഉദ്യോഗസ്ഥ, വീട്ടമ്മ, പണക്കാരി, പാവപ്പെട്ടവൾ എന്ന വ്യത്യാസമില്ലാതെ, കൂട്ടായ്മയുടെയും തുല്യതയുടെയും പൊരുത്തത്തിന്റെയും പങ്കുവയ്ക്കപ്പെട്ട ഐക്യത്തിന്റെയും ഒരു അനുഭവം സ്വായത്തമാക്കുന്നു. ഈ ഗ്രൂപ്പുകൾ അപ്രഖ്യാപിത വൈകാരിക പിന്തുണാ ശൃംഖലകളായി പ്രവർത്തിക്കുന്നു.
മുതിർന്നവരുടെ നൃത്ത പഠനത്തിന്റെ വളർച്ച വിനോദത്തോടുള്ള സ്ത്രീകളുടെ സമീപനത്തിൽ വന്ന സുപ്രധാനമായ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ചരിത്രപരമായി വിനോദം എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ആഡംബരമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കുടുംബത്തിലെ പുരുഷന്മാർക്കും കുട്ടികൾക്കും വിനോദത്തിന് അവകാശമുണ്ടായിരുന്നപ്പോൾ സ്ത്രീയുടെ സമയം മുഴുവൻ കുടുംബത്തിനായുള്ള അധ്വാനത്തിൽ ഹോമിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ ആനന്ദത്തിനും സ്വയം പരിചരണത്തിനുമുള്ള അവകാശത്തെ കൂടുതൽ ശക്തമായി സ്ഥാപിച്ചെടുക്കുന്നു. സാമൂഹിക ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്ന അർത്ഥവത്തായ വിനോദത്തിന്റെ ഒരു പ്രധാന ആവിഷ്കാരമായി നൃത്തം മാറുന്നു. ഇത് നിഷ്ക്രിയമായൊരു വിനോദമോ അല്ലെങ്കിൽ ഫലപ്രാപ്തി ലക്ഷ്യം വെച്ചുള്ള വെറുമൊരു അധ്വാനമോ അല്ല, മറിച്ച് അത് വ്യക്തിത്വത്തെയും ആത്മാവിനെയും ഒരേപോലെ പോഷിപ്പിക്കുന്ന ഒന്നാണ്. സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുന്നത് മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല, അവരത് ആസ്വദിക്കുന്നതുകൊണ്ടാണ്. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും ശക്തമായ വശങ്ങളിലൊന്ന് അത് പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റീരിയോടൈപ്പ് ധാരണകളെ വെല്ലുവിളിക്കുന്നു എന്നതാണ്. ആധുനിക സമൂഹം പലപ്പോഴും സൗന്ദര്യത്തെയും ലാസ്യത്തെയും കലാപരമായ ആവിഷ്കാരത്തെയും യൗവനവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. എന്നാൽ മധ്യവയസ്കരും പ്രായമായവരുമായ നർത്തകരുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം ഈ സങ്കല്പങ്ങളെ തിരുത്തുന്നു. പ്രായമല്ല സൗന്ദര്യത്തിന്റെ മാനദണ്ഡമെന്നും പ്രായം കൂടുന്നതനുസരിച്ച് സൗന്ദര്യം ഇല്ലാതാകുന്നില്ലെന്നും സ്ത്രീകൾ തെളിയിക്കുകയാണ്. മാത്രമല്ല പ്രായത്തിന്റെ പക്വത പലപ്പോഴും കലാപരമായ ആവിഷ്കാരത്തെയും വൈകാരികമായ ഉൾക്കാഴ്ചകളെയും കൂടുതൽ ആഴമുള്ളതാക്കുന്നു. ഇവിടെ സൗന്ദര്യം അളക്കുന്നത് യൗവനത്തിന്റെ തിളക്കം കൊണ്ടല്ല, മറിച്ച് ആത്മവിശ്വാസം, ആത്മധൈര്യം, ശരീരഭാഷ, ചടുലത, വൈകാരികമായ ആഴം എന്നിവ കൊണ്ടാണ്. പങ്കെടുക്കുന്നവരിൽ പലരും തങ്ങളെ ഒരിക്കലും ഫെമിനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കാനിടയില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ത്രീവാദപരമായ മാനങ്ങളുണ്ട്. തങ്ങൾക്കായി സമയം കണ്ടെത്തുക, സ്വന്തം ശരീരത്തെ ആഘോഷിക്കുക എന്നിവയിലൂടെ സ്ത്രീകൾ കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹിക ധാരണകളെ നിശബ്ദമായി വെല്ലുവിളിക്കുകയാണ്. പ്രധാനമായും ഈ മാറ്റം സംഭവിക്കുന്നത് ഒരു ഏറ്റുമുട്ടലിലൂടെയല്ല, മറിച്ച് കലാപരമായ ആവിഷ്കാരത്തിലൂടെയാണ്. പാരമ്പര്യങ്ങളുടെ ചട്ടക്കൂടുകളെ ഉള്ളിൽ നിന്ന് തന്നെ പുനർനിർവചിച്ചുകൊണ്ടാണ് സ്ത്രീകൾ

നിൽക്കാനും നൃത്തം സഹായിക്കും എന്നതിനാൽ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിൽ നൃത്തത്തെ ഒരു പ്രധാന ശീലമായി സ്വീകരിക്കേണ്ടതുണ്ട്. സമകാലിക കേരളത്തിലെ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പാരമ്പര്യത്തെ വെറുതെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവരതിനെ സ്വന്തം ശാക്തീകരണത്തിന്റെ ആയുധമാക്കി മാറ്റിമറിക്കുകയാണ്. വ്യത്യസ്ത തലമുറകളിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സ്വത്വ ആവിഷ്കാരത്തിന്റെയും മാനസിക ആരോഗ്യത്തിന്റെയും ഭാഷയായി നൃത്തം മാറുന്ന ഈ പുതിയ അധ്യായം വരും തലമുറകൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. അതെ, ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീകളും നിങ്ങളുടെ പ്രായമോ ബാധ്യതകളോ നോക്കാതെ എത്രയും വേഗം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. രഞ്ജിനി നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണെന്ന് പറയാതെ വയ്യ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരിക്കലൊരു ഗുരുവും ശിഷ്യനും കൂടി അയൽഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ആശ്രമത്തിൽ നിന്ന് ഏറെ ദൂരം നടന്നപ്പോഴേക്കും ഒരു നീർച്ചാൽ. അത് ചാടിക്കടക്കാൻ ഒരുങ്ങവേ എതിരെ നിന്നും ഒരു യുവതി നടന്നു വരുന്നു. അവർക്കാണെങ്കിൽ ആ നീർച്ചാൽ ചാടിക്കടക്കാൻ ഏറെ പ്രയാസമായിരുന്നു. കുഴങ്ങി നിന്ന യുവതിയെ ഇപ്പുറത്താക്കുന്നതിനു വേണ്ടി സന്യാസി ഒരു കാൽ അപ്പുറം വെച്ച് അവരെടുത്ത് പൊക്കത്ത് വെച്ചു. നന്ദി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. സന്യാസിയും ശിഷ്യനും നീർച്ചാൽ ചാടിക്കടന്ന് ഗ്രാമത്തിലേക്ക് പോയി. ഏറെ നേരം പല കാര്യങ്ങൾ, വ്യാപാരങ്ങൾ ഒക്കെ കഴിഞ്ഞ് രാത്രിയോടെ അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. കുറച്ചുനേരം കഴിഞ്ഞ് ശിഷ്യൻ സ്വാമിയെ വിളിച്ചു. സ്വാമി ഉറങ്ങിയോ? സ്വാമി പറഞ്ഞു, ഇല്ല. എന്താ കാര്യം? സ്വാമി രാവിലെ ചെയ്തത് തീരെ ശരിയായില്ല. സ്വാമി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? സ്വാമിയെപ്പോലെ ഒരാളിൽ നിന്ന് ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വാമിക്ക് ദേഷ്യം വന്നു. നീ കാര്യെന്താണെന്ന് വെച്ചാ പറയും, ഞാൻ എന്ത് ചെയ്തു എന്നാ? ശിഷ്യൻ പറഞ്ഞു, രാവിലെ ആ യുവതിയെടുത്ത് ഇപ്പുറത്ത് വെച്ചില്ലേ? സ്വാമിയെപ്പോലെ ഒരാൾ യുവതിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെത്ര ശരിയാണ്! അത് കേട്ട് സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഞാൻ രാവിലെ ആ യുവതിയെ അപ്പുറത്ത് നിന്നും എടുത്ത് ഇപ്പുറത്ത് വെച്ചു. പക്ഷേ നീയുണ്ടല്ലോ, അവളെ ഇപ്പോഴും എടുത്തുകൊണ്ട് നടക്കുകയാണ്. സ്വാമി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായതുകൊണ്ടാവും. പിന്നെ ഒരു അക്ഷരം പറയാതെ ശിഷ്യൻ കിടന്നുറങ്ങി. നോക്കൂ, നമ്മളിൽ ചിലരെങ്കിലും ശിഷ്യന്റെ മനസ്സുള്ളവരാണ്. കളയാൻ പറ്റാതെ ചിന്തകളും ചുമന്ന് നടക്കുന്നവർ. പഴകി മലിനമായ ചിന്തയും കൊണ്ട് നടക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്തെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല. ചിന്തകളുടെ ചങ്ങല കണ്ണികളാൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വയറ്റിൽ പഴകിയതും ദഹിക്കാത്തതുമായ ഭക്ഷണം കെട്ടിക്കിടക്കുന്നത് പോലെ മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ സാധിക്കും, സജീവമാകാൻ കഴിയും? മനസ്സിൽ പഴയതും ആവശ്യമില്ലാത്തതുമായ ചിന്തകളും പേര് നടക്കുന്നവർക്ക് എങ്ങനെ ക്രിയാത്മകമാകാൻ കഴിയും, സജീവമാകാൻ കഴിയും? എടുത്ത് ഇപ്പുറത്ത് വച്ചാൽ വച്ചു, പിന്നെയും ചുമന്നുകൊണ്ട് നടക്കരുത്. അത് മനസ്സിനെ ഭാരപ്പെടുത്തും, മലിനമാക്കും.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, മാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. ഒന്നും രണ്ടും അല്ല, 48-ാമത്തെ പെണ്ണ് കാണില്ല.
2: മൂപ്പർക്ക് പെണ്ണ് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കൊഴിയും ആയാലേ ഇങ്ങനെ ഒറ്റേനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല.
3: എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണതാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം.
1: ഉത്സാഹിക്കഴിഞ്ഞിട്ടാണോ 100 തടസ്സങ്ങൾ? ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവില്ല.
2: ഇക്കണക്കിന് പോയാ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല.
4: അത് വിടു കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. ഇതാ സംശയമുണ്ടോ?
1: സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്.
2: ആ
1: ബ്രോക്കർ എത്തിയല്ലോ.
4: മതോട്ടാ, കടുപ്പത്തിലൊരു ചായ. മണി 10 ഇനി അപ്പൂട്ടിന് എത്തിയില്ലേ?
1: ഇല്ല, ഇപ്പൊ എത്തും.
2: അവന്റെ ഇന്നത്തെ കോളത്ത്
1: രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ?
4: ഉണ്ടല്ലോ, നക്ഷത്രം തൃക്കേട്ട, 5'3" പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൻ, 1 സ്വർണം, 500,000 സ്വത്ത്. അല്ല, യോഗ്യതയുള്ള കുട്ടി.
5: മാധവേട്ടാ, എന്റെ ചായ.
1: മാധവന്റെ കെട്ടുള്ള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെയാ വീട്ടിലെ ദേഷ്യം ഇവിടെ തീർക്കുക.
5: ഒരെണ്ണം വിത്ത് ഔട്ട്.
1: നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. അപ്പുടനെത്തി.
4: അതോട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം.
6: രാഘുകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശേരി എത്തണം. പെട്ടെന്നാവട്ടെ.
7: അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു.
1: അപ്പൂട്ട പോവാ. പാചകം ഒടിച്ച് നിക്കാതിരുന്ന് തക്കടി.
7: എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു.
8: ഓ പിന്നെ എന്തിനാ നാടിനേളെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണയില്ലാതെ എന്തിനാടി ഈ കുശുമ്പ്?
7: ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും.
9: ചന്ദ്രകേന്ദ്ര ബൃഹസ്പതി ഗജകേസരി യോഗമാണ്. നീചഭംഗ രാജയോഗവും ഉണ്ട്. മന്ത്രി വരെ ആവാനുള്ള യോഗം അപ്പൂട്ടന്റെ ജാതകത്തിൽ കാണുന്നുണ്ട്.
1: അടുത്ത ഇലക്ഷന് ഞങ്ങൾ അപ്പൂട്ടനെ താമരക്കുളത്ത് നിർത്താൻ പോവാ.
2: പക്ഷേ അത് ഫലത്തിൽ വരണമെങ്കിൽ അപ്പൂട്ടന്റെ വിവാഹം കഴിയണം. ഓമനക്കുട്ടിയുടെ അപ്പൂട്ടന്റെയും ജാതകം അത്യുത്തമമാണ്.
10: എനിക്കിഷ്ടമായി.
11: ബിസ്കറ്റോ പെണ്ണോ?
10: രണ്ടും.
2: എന്നാ നമുക്ക് താമസിപ്പിക്കണ്ട, വരുന്ന ചിങ്ങത്തില് കല്യാണം നടത്താം.
1: ഞങ്ങൾക്ക് വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പൂട്ടന്റെ കല്യാണം ആവുമ്പോ താമരക്കുളവും നിളകും, നാട്ടുകാര് മുഴുവൻ കല്യാണത്തിനുണ്ടാവും.
2: ഒരു വിരോധമില്ല, നമുക്ക് കെങ്കേമാക്കാം. അപ്പൂട്ടനും ഓമനക്കുട്ടിക്കും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആവാ.
3: അയ്യോ, എനിക്കൊന്നും സംസാരിക്കാനില്ല, നമുക്ക് ചിങ്ങത്തിൽ തന്നെ നടത്താം.
2: സത്യ പാലക്കാട് ഹരിഹരയിലെയാണ് ഏൽപ്പിക്കുന്നത്.
1: ആഹാ, എന്നാ പിന്നെ ചോദ്യമില്ല. അപ്പാരെ കൈപ്പുണ്യുള്ള ആളല്ലേ.
2: പണിയാ, വാ പോവാ.
1: എന്താ പുട്ടാ,
2: എനിക്ക് പെണ്ണിന് ഇഷ്ടമായില്ല.
1: അപ്പൊ നീയല്ലേ പറഞ്ഞു നിനക്ക് ഇഷ്ടമായിരുന്നു?
2: ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു. ഒന്നുകൂടെ നോക്കിയപ്പോ പെണ്ണിന് ഉയരം പോരാ.
12: അപ്പൂട്ടന്റെ ചുമലിനൊപ്പം പൊക്കുണ്ടല്ലോ.
2: അതുപോലെ മാത്രമല്ല, പെണ്ണിന് നിറവില്ല, സംസാരിച്ചേക്കാൻ സമയമില്ല.
1: നീ ഞങ്ങളെ നാട്ടിക്ക് തന്നെ
6: ഉദ്ദേശം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഒന്ന് നോക്കാം. വണ്ടി നേരെ പുലിപ്പറമ്പിലേക്ക് പോട്ടെ, അവിടെ ഒരു കുട്ടിയുണ്ട്.
1: പുലിപ്പറമ്പല്ല കുട്ടി, എന്നെ കൂടെ പറയിപ്പിക്കരുത് കേട്ടോ. നിനക്ക് എങ്ങനെയൊക്കെ ബ്രോക്കർ പോലെ ഇറന്നാ മതിയല്ലോ.
2: നിന്നോടൊപ്പമുള്ള പെണ്ണുകാണാൽ ഇന്ന് അവിടെ നിർത്തിയിരിക്കുന്നു.
1: പറയണ, എന്താണ് പെണ്ണിന് കുഴപ്പം?
3: കുഴപ്പമുണ്ട്. എടാ, അവള് മറ്റൊരാളുമായിട്ട് അടുപ്പത്തില്ല. ഈ കല്യാണം ഒന്ന് മുടക്കി കൊടുക്കാൻ കരഞ്ഞ് കാല് പിടിച്ചു.
1: അപ്പൊ നീ അലിഞ്ഞു.
3: പിന്നല്ലാണ്ട് മനസ്സിൽ മറ്റൊരാളെയും കൊണ്ട് കിടക്കുന്ന ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കെട്ടുക? ആവല്ലേ,
1: നല്ലൊരു കുട്ടിയായിരുന്നു. യോഗമില്ലടാ പുട്ടാ നിനക്ക്.
3: റോഡ് വെട്ടിന്റെ ഉദ്ഘാടന ചുമതല എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ്. അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു.
1: കുമാരേട്ടൻ മുമ്പോട്ട് വന്നേ.
11: വർദ്ധിച്ചു കൊടുക്കാൻ പറ്റേ? പത്രത്തിൽ ഫോട്ടോ വാർത്തയൊക്കെ വരണ്ടേ? ഈ സ്വല എവിടെ?
13: ഈ സ്വല എവിടെ പോയി കിടക്കുന്നത്?
11: സ്വന്തം ലേഖനത്തിൽ സ്വന്തം ലേഖനത്തിൽ ഉദ്ഘാടനം പ്രസംഗം ഒന്നുകൂടെ ആകട്ടെ.
3: വേണ്ട, നീ ഫോട്ടോ എടുത്താ മതി.
11: അപ്പൂട്ടാ ആ മമ്മിട്ട് ഒന്നുകൂടെ വാങ്ങിയിട്ട് ഓടി. അപ്പൂട്ടാ ഒന്ന് ചിരിച്ചേ. കുമാരേട്ടാ ഒന്ന് വികാര നിർഭരനായി നിന്നേ.
1: കുമാരേട്ടാ അടി വയറ്റി നിന്ന് മോശം കയറി മുഖത്ത് വരട്ടെ.
11: ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക, ഇയാൾ എന്താ വല്ല മമ്മൂട്ടിയ മോഹൻലാലാണോ? പകൽ അന്ത്യോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഉണ്ടാവൂ. ഞാൻ ഫോട്ടോ എടുക്കുന്നു.
2: റോഡ് വിട്ടാ വരട്ടെ.
3: ആരുടെ കൽപ്പന?
2: കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ കൽപ്പന.
3: സർക്കാരിന്ന് ഉത്തരവ് വാങ്ങിയതാ ഞങ്ങൾ റോഡ് വെട്ടും. തടയാൻ ധൈര്യമുള്ളവൻ തടയടാ. എവിടെയാണ് നിന്റെ കോഴിക്കാടൻ?

സന്തോഷം എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരമല്ല, മറിച്ച് നമ്മുടെ ദിനചര്യകളിലൂടെയും ശീലങ്ങളിലൂടെയും കെട്ടിപ്പടുക്കേണ്ട ഒരു ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് സന്തോഷം. നല്ലൊരു വീട്, ഉയർന്ന ശമ്പളമുള്ള ജോലി, ആഡംബരങ്ങൾ, ഇവയൊക്കെ കിട്ടിയാൽ താൻ സന്തോഷവാനാകും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ മനഃശാസ്ത്ര പഠനമായ ഹാർവാർഡ് സ്റ്റഡി പറയുന്നത് മറ്റൊന്നാണ്. സന്തോഷം എന്നത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരിടമല്ല, മറിച്ച് നമ്മൾ ഓരോ ദിവസവും തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയാണ്. സന്തോഷത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ്. നല്ല ഭക്ഷണം, കൃത്യമായ വ്യായാമം, മോശമായ ശീലങ്ങളിൽ നിന്നുള്ള മോചനം, ഇവയൊക്കെ കേവലം ആരോഗ്യം നിലനിർത്താൻ മാത്രമല്ല, മറിച്ച് അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാനുള്ള ഇന്ധനം കൂടിയാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടായിരിക്കുക എന്നത് സന്തോഷത്തിന്റെ നങ്കൂരമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കൗതുകം മരിക്കുന്നതുവരെ കാത്തുസൂക്ഷിക്കണം. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബുദ്ധിശക്തിയും നമ്മെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കും. വിജയം തേടി അലയുന്നതല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ ലക്ഷ്യബോധം. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നത് എവിടെയാണ്? അത് വലിയ ആഘോഷങ്ങളിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലൂടെയാണ്. ഒരുമിച്ച് കഴിക്കുന്ന ഭക്ഷണം, വായിക്കുന്ന പുസ്തകങ്ങൾ, പ്രാർത്ഥനകൾ, നമ്മുടെ ചിന്തകൾ കുറിച്ചു വയ്ക്കുന്ന ഡയറി, ഇവയെല്ലാം ജീവിതത്തിന് അർത്ഥം നൽകുന്നു. പഠനം നിർത്താതിരിക്കുക എന്നത് അത്ഭുതങ്ങളെ കാണാനുള്ള മനസ്സിന്റെ കവാടം തുറന്നിടലാണ്. ദുർഘടമായ സാഹചര്യങ്ങളെ ധീരതയോടെ നേരിടുമ്പോഴാണ് നമ്മൾ കൂടുതൽ വളരുന്നത്. സാധാരണമായ നിമിഷങ്ങളെ അസാധാരണമായ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത്. ഹാർവാർഡ് പഠനം നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: സ്നേഹമാണ് സന്തോഷം. ഉറപ്പുള്ള ദാമ്പത്യം, ആഴത്തിലുള്ള സൗഹൃദങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം, ഇവ ആഡംബരങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതകളാണ്. നമ്മുടെ നേട്ടങ്ങളോ സമ്പത്തോ അല്ല നമ്മെ നിർവചിക്കുന്നത്, മറിച്ച് നമ്മൾ വളർത്തിയെടുത്ത ബന്ധങ്ങളാണ്. മക്കളുടെ കളിചിരികളും സുഹൃത്തുക്കളുടെ വിശ്വസ്തതയും പ്രിയപ്പെട്ടവരുടെ ആലിംഗനവുമാണ് ജീവിതത്തിന് ചൂടും വെളിച്ചവും നൽകുന്നത്. സ്നേഹിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയൊരു വിജയം വേറെയില്ല. സന്തോഷം ഒരച്ചടക്കമാണ്. ഇന്നു മുതൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് സമയം കണ്ടെത്താം. ആ സ്നേഹത്തിലൂടെ നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകട്ടെ.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്കിന്ന് വാട്സാപ്പ് ഗാനത്തിലൂടെ കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ദിലീപ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ, ഇതുവരെ വാട്സ്ആപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ദിലീപ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സ്ആപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

റഹ്മാനിയ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായുതരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ എം കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു സീത. വിമലിന്റെ തിരക്കഥയ്ക്ക് ശാരംഗ പാണിയുടെ സംഭാഷണം, ഛായാഗ്രഹണം കോട്ടിനിസ്, അഭയദേവ് രചിച്ച 14 പാട്ടുകൾ വി ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. എ എം രാജ, പി ബി ശ്രീനിവാസ്, പി സുശീല, ജിക്കി, എസ് ജാനകി, എം എൽ വസന്തകുമാരി, പുനിത എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1960 ഓഗസ്റ്റ് 24 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേം നസീർ, രാജൻ, ഹരി, എസ് പി പിള്ള, ലത്തീഫ്, പുരുഷൻ, മണി, ബോബൻ, തിക്കുറിശി, കുശലകുമാരി, എൽ പൊന്നമ്മ, കാഞ്ചന, ടി വി മാത്യു, ശശി, പി ബി പിള്ള, കുണ്ടറഭാസി, ആലപ്പുഴ പുരുഷൻ, റീത, നിർമ്മലാദേവി, സരോജ, സുബ്രഹ്മണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഉദയ നിർമ്മിച്ച ആദ്യത്തെ പുരാണ ചിത്രമായിരുന്നു സീത. ഗായിക പി സുശീലയുടെ ആദ്യ ചിത്രം കൂടിയായിരുന്നു സീത. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം സീത എന്ന ചിത്രത്തിലെ ഒരു പാട്ട്.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ചോദ്യം ഒരിക്കൽ കൂടി: അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണ്? ഈ ചോദ്യത്തിന് ഇന്ന് ശിശുരോഗ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരും നാഡീശാസ്ത്ര ഗവേഷകരും ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരമാണ് ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങൾ. ഈ 1000 ദിവസങ്ങൾ എന്നത് കുട്ടി ജനിച്ചതിനു ശേഷമുള്ള 3 വർഷമല്ല, ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് തികയുന്നതുവരെയുള്ള ഏകദേശം 1000 ദിവസങ്ങളെയാണ് ലോകാരോഗ്യ സംഘടനയും യുണിസെഫും ഏറ്റവും നിർണായകമായ വളർച്ചാ കാലഘട്ടമായി കണക്കാക്കുന്നത്. ഈ സമയത്താണ് മനുഷ്യന്റെ തലച്ചോർ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത വേഗത്തിൽ വളരുന്നത്. ജനന സമയത്ത് തലച്ചോറിന്റെ വലിപ്പം പ്രായപൂർത്തിയായ ഒരാളുടെ ഏകദേശം 25% രണ്ട് വയസ്സാകുമ്പോഴേക്കും അത് 80% വളർച്ച കൈവരിക്കും. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്ന അത്ഭുതകരമായ കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞിന് ലഭിക്കുന്ന ഓരോ അനുഭവവും അവന്റെ ഭാവി വ്യക്തിത്വത്തിലും പഠനശേഷിയിലും വികാര നിയന്ത്രണത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദീർഘകാല സ്വാധീനം ചെലുത്തുന്നു. പല മാതാപിതാക്കളും കരുതുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നാണ്. വലിയവരെ പോലെ അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു, അന്ന് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി എന്ന രീതിയിലുള്ള വ്യക്തമായ ഓർമ്മകൾ കുഞ്ഞിന് പിന്നീട് ഓർത്തെടുക്കാൻ സാധിക്കണമെന്നില്ല. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇൻഫന്റിൽ അംനേഷ്യ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിനർത്ഥം കുഞ്ഞിന്റെ തലച്ചോർ ഒന്നും രേഖപ്പെടുത്തുന്നില്ല എന്നല്ല. ഈ പ്രായത്തിൽ കുഞ്ഞിന്റെ മസ്തിഷ്കം മറ്റൊരു തരത്തിലുള്ള ഓർമ്മകൾ ശക്തമായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. സ്പർശനം, ശബ്ദം, അമ്മയുടെ ഗന്ധം, സുരക്ഷിതത്വത്തിന്റെ അനുഭവം, സ്നേഹത്തിന്റെ ചൂട്, ഭയത്തിന്റെ അനുഭവം, ഇവയൊക്കെയാണ് ഈ ഓർമ്മകളുടെ അടിസ്ഥാനം. ഒരു കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ഊഷ്മാവ്, അച്ഛന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്ന സമാധാനം, ഇവയെല്ലാം അവന്റെ വളർന്നുവരുന്ന മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ശാരീരിക സ്പർശനം വെറുമൊരു സ്നേഹപ്രകടനമല്ല, മറിച്ച് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു ജൈവ ആവശ്യകത കൂടിയാണെന്ന് ശാസ്ത്രം പറയുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ സാധ്യമായത്ര വേഗത്തിൽ അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഇന്ന് ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയാണ്. സാധാരണ പ്രസവമാണെങ്കിൽ ജനിച്ച് ആദ്യ മണിക്കൂറിനുള്ളിലും സിസേറിയൻ പ്രസവമാണെങ്കിൽ അമ്മയുടെ ആരോഗ്യനില അനുവദിക്കുന്ന അത്ര വേഗത്തിലും ഈ സമ്പർക്കം ഉറപ്പാക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് കുഞ്ഞിന്റെ ശരീര താപനില നിയന്ത്രിക്കാനും ഹൃദയമിടിപ്പ് സ്ഥിരപ്പെടുത്താനും മുലയൂട്ടൽ എളുപ്പമാക്കാനും വൈകാരിക ബന്ധം ശക്തിപ്പെടുത്താനും ഈ സമ്പർക്കം സഹായിക്കുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1000 ദിവസങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞിനോട് സംസാരിക്കുകയും പാടുകയും പുഞ്ചിരിക്കുകയും കണ്ണിൽ നോക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കുഞ്ഞിന് വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിലും ശബ്ദത്തിലെ സ്നേഹവും മുഖഭാവങ്ങളും അവന്റെ തലച്ചോർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് കരയുമ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന പഴയ ചർച്ചകൾക്ക് ഇന്ന് ശാസ്ത്രം വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ ആദ്യ മാസങ്ങളിൽ കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് വേഗത്തിൽ പ്രതികരിക്കുന്ന മാതാപിതാക്കളോട് കുട്ടിക്ക് കൂടുതൽ സുരക്ഷിതമായ വൈകാരിക ബന്ധം രൂപപ്പെടുന്നു. പിന്നീട് ജീവിതത്തിൽ ആത്മവിശ്വാസവും നല്ല ബന്ധങ്ങളും വളർത്തിയെടുക്കാൻ ഈ സുരക്ഷിത ബന്ധം വലിയ അടിത്തറയാവുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ. കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുമ്പോഴും മാതാപിതാക്കൾ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച ഇന്ന് സാധാരണമാണ്. എന്നാൽ കുട്ടിക്ക് വേണ്ടത് ഫോൺ സ്ക്രീനല്ല, മാതാപിതാക്കളുടെ മുഖമാണ്. അവർ അന്വേഷിക്കുന്നത് വീഡിയോകളല്ല, കണ്ണുകളിലൂടെയുള്ള ആശയവിനിമയമാണ്. മനുഷ്യന്റെ മുഖത്തെ വികാരങ്ങൾ വായിച്ചറിയാനും പുഞ്ചിരിക്ക് പുഞ്ചിരിയോടെ പ്രതികരിക്കാനും ഭാഷയുടെ അടിസ്ഥാനങ്ങൾ പഠിക്കാനും കുഞ്ഞിനെ സഹായിക്കുന്നത് ഈ മുഖാമുഖമുള്ള ഇടപെടലുകളാണ്. അതിനാൽ കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കുന്ന സമയം കഴിയുന്നത്ര സ്ക്രീൻ ഫ്രീ ആക്കുക. മറ്റൊരു പ്രധാന കാര്യം കുട്ടിയുടെ ആദ്യത്തെ 2 വർഷങ്ങളിൽ ലഭിക്കുന്ന സ്നേഹവും പരിചരണവും അവന്റെ പഠന മികവിന് മാത്രമല്ല ഭാവിയിൽ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവിനെയും സ്വാധീനിക്കുന്നു എന്നതാണ്. സുരക്ഷിതമായ കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ മസ്തിഷ്കത്തിലെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടുതൽ സന്തുലിതമായി വികസിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി നിരന്തരമായ അവഗണനയും ഭയവും അക്രമവും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വൈകാരിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1000 ദിവസങ്ങളെ പല വിദഗ്ധരും ജീവിതത്തിന്റെ ജനൽക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വില കൂടിയ കളിപ്പാട്ടങ്ങളോ സാങ്കേതിക ഉപകരണങ്ങളോ അല്ല, അമ്മയുടെ മാറിലെ ചൂടും അച്ഛന്റെ കൈകളിലെ സുരക്ഷിതത്വവും പുഞ്ചിരിയോടെയുള്ള സംഭാഷണങ്ങളും സ്നേഹപൂർവമായ സ്പർശനങ്ങളും കണ്ണുകളിൽ നോക്കിയുള്ള ആശയവിനിമയവുമാണ്. കാരണം സ്നേഹം സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു മനുഷ്യൻ പഠിക്കുന്ന ആദ്യ പാഠശാല അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ഭാവി സർവകലാശാലകളിൽ ആരംഭിക്കുന്നതല്ല, മാതാപിതാക്കളുടെ കൈകളിലാണ് അത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നിക്ഷേപം സ്വർണമോ പണമോ അല്ല, നിങ്ങളുടെ സമയവും സ്പർശനവും സ്നേഹവുമാണ്.
1: രക്ഷിതാക്കളറിയാൻ

നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ സാധാരണയായി രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും യുദ്ധങ്ങളുടെയും കഥകളാണ് വായിക്കുന്നത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും സർവകലാശാലകളിലെ ഗവേഷണ ഗ്രന്ഥങ്ങളിലേക്കും മനുഷ്യചരിത്രം നിറഞ്ഞു നിൽക്കുന്നത് എഴുത്തുകളുടെയും രേഖകളുടെയും

0: ധാരണകളെ മാറ്റിമറിച്ചു. മുമ്പ് മനുഷ്യന് ഉത്ഭവിച്ചത് കിഴക്കൻ ആഫ്രിക്കയിൽ ഏകദേശം 200,000 വർഷങ്ങൾക്ക് മുൻപാണെന്ന് കരുതിയിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ ആ ചരിത്രത്തെ 100,000 വർഷം കൂടി പിന്നിലേക്ക് നീക്കിക്കൊണ്ടുപോയി. എന്നാൽ മനുഷ്യൻ തന്റെ അനുഭവങ്ങൾ എഴുതിവെക്കാൻ തുടങ്ങിയത് അതിനേക്കാൾ വളരെ വൈകിയാണ്. മെസോപ്പൊട്ടാമിയയിലെ കൺഫ്യൂം, ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക് ലിപികളും രൂപപ്പെട്ടത് ഏകദേശം 5,500 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച് ഏകദേശം 300,000 വർഷങ്ങളിൽ വെറും 5,500 വർഷം മാത്രമാണ് എഴുതപ്പെട്ട ചരിത്രമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു ലളിതമായ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രത്തിൽ 2% താഴെ മാത്രമാണ് എഴുതപ്പെട്ട ചരിത്രം. ബാക്കി 98% കാലവും മനുഷ്യൻ ജീവിച്ചത് എഴുത്തില്ലാതെ, പുസ്തകങ്ങളില്ലാതെ, ചരിത്രരേഖകളില്ലാതെ ആയിരുന്നു. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും. എഴുതി വച്ചിട്ടില്ലെങ്കിൽ ആ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അവിടെയാണ് പുരാവസ്തുശാസ്ത്രം എന്ന അത്ഭുതകരമായ ശാസ്ത്രശാഖയുടെ പ്രസക്തി. ഒരു പുരാവസ്തു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു പൊട്ടിയ കല്ല് പോലും ഒരു കഥയാണ്. ഒരു അസ്ഥികഷ്ണം ഒരു ജീവിതത്തിന്റെ അടയാളമാണ്. ഒരു ഗുഹാചിത്രം ഒരു സംസ്കാരത്തിന്റെ ശബ്ദമാണ്. 1,000,000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു തീക്കുഴിയുടെ അവശിഷ്ടം പോലും ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തുന്ന കല്ലായുധങ്ങൾ, വേട്ടയാടലിന്റെ തെളിവുകൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, ഗുഹാചിത്രങ്ങൾ, ആഭരണങ്ങൾ, ശവസംസ്കാരങ്ങളുടെ അടയാളങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരാശിയുടെ മറഞ്ഞുപോയ ചരിത്രം ശാസ്ത്രജ്ഞർ പുനർനിർമ്മിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കഥകൾ നടന്നത് ചരിത്ര പുസ്തകങ്ങൾ തുടങ്ങുന്നതിന് വളരെ മുമ്പാണ്. നമ്മുടെ പൂർവികർ ആദ്യമായി തീ നിയന്ത്രിക്കാൻ പഠിച്ചതും കല്ലുപകരണങ്ങൾ നിർമ്മിച്ചതും വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയതും ആദ്യമായി ഭൂഖണ്ഡങ്ങൾ കടന്ന് യാത്ര ചെയ്തതും ഭാഷയുടെ വിത്തുകൾ പാകിയതും സമൂഹങ്ങൾ രൂപപ്പെടുത്തിയതും എല്ലാം ഈ ചരിത്രാതീത കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് ജനിതകശാസ്ത്രവും ഈ അന്വേഷണത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പുരാതന മനുഷ്യരുടെ അസ്ഥികളിൽ നിന്നും ലഭിക്കുന്ന DNA പഠനങ്ങൾ വഴി മനുഷ്യൻ എങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി എന്ന് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ആരംഭിച്ച മനുഷ്യയാത്ര പിന്നീട് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒടുവിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചതായി ഇന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പുരാതന ചരിത്രം എന്ന് വിളിക്കുന്ന ഈജിപ്ത്, മെസൊപ്പൊട്ടേമിയ, സിന്ധു നദീതട സംസ്കാരം, ഗ്രീക്ക് നാഗരികത, റോമൻ സാമ്രാജ്യം തുടങ്ങിയവ പോലും മനുഷ്യരാശിയുടെ ചരിത്ര ഘടികാരത്തിൽ വളരെ സമീപകാല സംഭവങ്ങളാണ്. ഒരു വർഷം മുഴുവൻ മനുഷ്യരാശിയുടെ ചരിത്രമായി സങ്കല്പിച്ചാൽ എഴുതപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിലായിരിക്കും. അതിനു മുമ്പുള്ള 11 മാസവും 29 ദിവസവും മനുഷ്യൻ ജീവിച്ചിരുന്നത് ചരിത്രാതീത ലോകത്തായിരുന്നു. ഈ തിരിച്ചറിവ് നമ്മെ മറ്റൊരു വലിയ സത്യത്തിലേക്കും നയിക്കുന്നു. നമ്മൾ അറിയുന്ന ചരിത്രത്തേക്കാൾ എത്രയോ വലുതാണ് നമുക്കറിയാത്ത ചരിത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിനടിയിൽ ഇന്നും കണ്ടെത്തപ്പെടാതെ കിടക്കുന്ന അനേകം കഥകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പൂർവികരുടെ ചിരികളും കണ്ണീരും പ്രതീക്ഷകളും ഭയങ്ങളും ഇന്നും ചില ഗുഹകളുടെ ചുവരുകളിലും ചില കല്ലുകളുടെ മൗനത്തിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ചരിത്രം എന്നത് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന രാജാക്കന്മാരുടെ കഥകൾ മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് തലമുറകളായി ജീവിച്ച അനേകം സാധാരണ മനുഷ്യരുടെ പറയപ്പെടാതെ പോയ ജീവിതങ്ങളുടെ ആകെ തുകയാണ്. ആ വലിയ കഥയുടെ ഭൂരിഭാഗവും ഇന്നും മണ്ണിനടിയിൽ ഉറങ്ങുകയാണ്. ഓരോ പുതിയ ഫോസിൽ കണ്ടെത്തലും ഓരോ പുരാവസ്തു ഗവേഷണവും ഓരോ DNA പഠനവും മനുഷ്യരാശിയുടെ ആ മഹത്തായ നഷ്ടപ്പെട്ട ആത്മകഥയിലെ ഒരു പുതിയ പേജ് കൂടി തുറന്നു കാണിക്കുകയാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഷിക്കാർ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ഭുവനചന്ദ്രൻ, സംഗീതം എം ജയചന്ദ്രൻ, ഗാനം ആവശ്യപ്പെട്ടത് ഐരൂപ്പാറ നിന്നും അജിത് കുമാർ, രാഖി എന്നിവർ, ആലാപനം എസ് പി ബാലസുബ്രഹ്മണ്യം.

0: ജ്വാല സന്താപ.
1: ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കൈതപ്പുറം രചന നിർവഹിച്ച് മോഹൻ സിതാര ഈണമിട്ട ഗാനം. ഗാനം ആവശ്യപ്പെടുന്നു മൂഴിയിൽ നിന്നും സജി. ചിത്രം മഴവില്. ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി. കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. റഫീഖ് അഹമ്മദ് രചിച്ച് രമേശ് നാരായൺ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഗർഷോം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു ഹരിഹരൻ. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാട്ടാക്കട നിന്നും നീലിമ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയെ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം ഹരികൃഷ്ണൻസ്, രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും. ഗാനം ആവശ്യപ്പെടുന്നത് വിതുര കലുങ്കിൽ നിന്നും വേലു, ഓമന, ബേബി എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഗാനം ആവശ്യപ്പെടുന്നു കൊല്ലയിൽ നിന്നും സരസ്വതി, ഭുവനചന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖി. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തന്നെ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. കിളിമാനൂരിൽ നിന്നും കരുണൻ, ബാബു, രതി, ചിത്ര എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് SP വെങ്കടേഷ്, രചന ബിച്ചു തിരുമല, ആലാപനം KS ചിത്ര.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സല്ലാപം എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. വെമ്പായത്ത് നിന്നും അൽതാഫ്, സുറുമി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം ഈ പുഴയും കടന്ന്. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു പറങ്ങോട്ട് നിന്നും നവാസ്.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ
1: കേൾക്കാം. ഇരിനാട് നിന്നും സുഗു, രവി, ഹരി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് സുജാത മോഹൻ. രചന കൈതപ്പുറം, സംഗീതം വിദ്യാസാഗർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും സംഘവും ആലപിച്ച ഗാനം. ഗാനരചന ബിജുത്രിമല, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം കാബൂളിവാല. ഗാനം ആവശ്യപ്പെടുന്നത് ചൂണ്ടുപലകയിൽ നിന്നും ചിത്രസേനൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച ഗാനങ്ങൾ കേൾക്കാം. പാട്ടുകൾ എവിടെ നിന്നാവും പിറന്നു വീഴുന്നത്? കവിയുടെ കൈവിരലുകളിൽ നിന്നാണോ, അതോ ഹൃദയത്തിൽ നിന്നോ, അതുമല്ല ആത്മാവിന്റെ അഗാധതകളിൽ നിന്നാവുമോ, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ നിന്ന് മഴ പോലെ പൊഴിയുന്നതാകുമോ, അറിഞ്ഞുകൂടാ അല്ലേ? കൈതപ്രത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നുന്നത് അവ വിരലുകളിൽ നിന്ന് പൊടിയുന്നതാണെന്നാണ്, ചിലപ്പോൾ തോന്നുന്നത് ഹൃദയത്തിൽ നിന്നാണെന്നാണ്. ആത്മാവിന്റെ അഗാധതയിൽ നിന്നാണെന്ന് തോന്നിച്ച പാട്ടായിരുന്നു ചെങ്കോലിലെ മധുരം ജീവാമൃത ബിന്ദു എന്ന പാട്ട്. അതിൽ ജീവിതം തത്വശാസ്ത്രത്തിന്റെ മേഘമാലകളിൽ അലിഞ്ഞുചേരുന്നു.

ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം, ദിവ്യവിഭാത സോപാന രാഗലയം. ധ്യാനാത്മകമായ ഒരു കവിതയായിട്ടാണ് ഈ വരികൾ എന്നും അനുഭവപ്പെട്ടിട്ടുള്ളത്. കേവലം കൗമാരപ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രത്തെ ഈ ഗാനധാര കൊണ്ട് കൈതപ്രം അനുഭൂതി ധന്യമാക്കി മാറ്റി, പ്രണയത്തെ ധ്യാനനിരതമാക്കി മാറ്റി.

മഴനീർ തുള്ളിയെ മുത്തായി മാറ്റും. നന്മണി ചിപ്പിയെ പോലെ, നറുനെയ്വിളക്കിനെ താരകമാക്കും, സാമഗാനങ്ങളെ പോലെ എന്ന വരികളിലെ ഉപമേയവും ഉപമാനവും ഉപമാവാചകവും എല്ലാം ഒന്നിനൊന്ന് കാവ്യാത്മകമായിരിക്കുന്നു. കവിത പാട്ടാവുന്ന രാസവിദ്യ, അലങ്കാരങ്ങൾ രാഗമാലികകളാവുന്ന മാന്ത്രികത, മനസ്സിന്റെ അഗാധതകളിലേക്ക് അത് അലിഞ്ഞലിഞ്ഞിറങ്ങുന്നു. ദൂരെ സാഗരം തേടി പോക്കുവെയിൽ പൊന്നാളം നീങ്ങി നീങ്ങി പോകുന്ന കാഴ്ചയുടെ സമ്മോഹനത.

0: ഒറ്റക്കമ്പി നാദം.
1: കേവലം ഒരു ഗാനരചയിതാവ് മാത്രമായിരുന്നില്ല കൈതപ്രം. സംഗീത സംവിധായകൻ, നടൻ, ഗായകൻ, തിരക്കഥാകൃത്ത് എന്നൊക്കെയായിരുന്നു. 1986 എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച കൈതപ്രം ചലച്ചിത്രത്തിന് ഭാവഗാനങ്ങൾ കൊണ്ടു തീർത്ത ആകാശം വിശാലമായിരുന്നു. മലയാള ചലച്ചിത്രത്തിലെ മികച്ച 5 ഗാനങ്ങളെ എടുത്താൽ അതിലൊന്ന് കൈതപ്രത്തിന്റേത് തന്നെയായിരിക്കും. കൈതപ്രം കവിതയെ ഗാനമാക്കി. ഗാനത്തിൽ കവിതയുടെ കൈക്കുടന്ന നിലാവ് ചാലിച്ചു ചേർത്തു.

വാക്കുകളിൽ ഋതുക്കളുടെ സാമീപ്യം, വസന്തത്തിന്റെ വിരുന്നറിയിക്കുന്ന പ്രയോഗങ്ങൾ, എന്നാലും എവിടെയോ വിഷാദം സ്ഥായീഭാവമാകുന്ന അനുഭവം. കൈതപ്രം ദുഃഖത്തിന്റെയോ ഏകാന്തതയുടെയോ ഉപാസകനാകുന്നത് പോലെ തോന്നുന്ന പ്രയോഗചാരുതകൾ ആനന്ദത്തിന്റെ കവി എന്ന് തീർത്തു പറയാൻ വയ്യ. വസന്തമായിരിക്കുമ്പോഴും ശരത്കാലം എങ്ങോ എവിടെയോ ചോഴ്ന്നു നിൽക്കുന്നത് പോലെ അർത്ഥഭംഗിയുള്ള വാക്കുകൾ, അത് ഇടതടവില്ലാതെ അനർഗളമാകുന്നതിന് ഒരു കാരണമേയുള്ളൂ. അത് ശുദ്ധമാണ്, തനിത്തങ്കമാണ്.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾ മാത്രമല്ല ഈണമിട്ട ഗാനങ്ങളും മലയാളിക്ക് ഏറെ പ്രിയം. അതിൽ രസകരവും അങ്ങേയറ്റം ആത്മബന്ധം ഉളവാക്കിയതുമായ സാഹചര്യത്തിൽ പിറന്ന ഗാനങ്ങളെക്കുറിച്ച് പറയാം. തോവൽ സ്പർശം മുതൽ തുടർച്ചയായി കമലിന്റെ ചിത്രങ്ങളിൽ പാട്ടെഴുതിയിരുന്നത് കൈതപ്രമായിരുന്നു. എന്നാൽ പ്രത്യേക ചില പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ കമലിന് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയെ കൊണ്ട് എഴുതിക്കേണ്ടതായി വന്നു. കൃഷ്ണഗുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിലും ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഗാനങ്ങൾ രചിച്ചത്. കൈതപ്രത്തിനെ കൊണ്ട് എഴുതിപ്പിക്കാനിരിക്കുന്നതിൽ കമലിന് ദുഃഖവുമുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് കമൽ കണ്ടുപിടിച്ച മാർഗമായിരുന്നു രസാവഹം. ഗിരീഷ് പുത്തഞ്ചേരി പാട്ടെഴുതുന്നു, കൈതപ്രം ഈണമിടുന്നു. അങ്ങനെ അദ്വിതീയമായി പിറവിയെടുത്ത ഗംഭീരമായ ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു കൈക്കുടന്ന നിലാവിലെ പാട്ടുകൾ, അത്യപൂർവമായ സംഗീത സഖ്യത്തിൽ പിറന്ന പാട്ടുകൾ.

0: ഒറ്റക്കമ്പി നാദം.
1: കൈതപ്രം ഒരു ഗ്രാമമാണ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും ഒരു ഗ്രാമം പോലെയാണ്. മനസ്സ് നിറയെ നന്മയും പച്ചപ്പും വിശുദ്ധിയും മനോഹരമായ വാക്കുകളും ഗൃഹാതുര ബിംബങ്ങളും ലാളിത്യത്തിന്റെ ദലമർമരങ്ങളായി മലയാളികളുടെ ഹൃദയത്തിൽ അനുഭൂതിയുടെ സ്വരരാജികൾ തീർത്തു. പാട്ടുകളിൽ നന്മയും സ്നേഹവും നിറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഉണ്ണിക്കിടാവിന് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി എന്നെഴുതാനാകുന്നത്?

നിത്യഹരിതമായ ഗാനങ്ങൾ, അതിനൊപ്പം അടിപൊളിയായി ചുവടുവയ്ക്കാനാകുന്ന ഗാനങ്ങൾ. ലജ്ജാവതിയും വേൽമുരുകനും രാക്ഷസിയുമൊക്കെ ഇന്നും യുവതലമുറയ്ക്ക് ഏറെ പ്രിയം. ക്യാമ്പ് ഫയർ ആകട്ടെ, ടൂർ പ്രോഗ്രാമിനിടയിലെ പാട്ടാവട്ടെ, വേൽമുരുക ഒഴിവാവുകയില്ല തന്നെ. ഫാസ്റ്റ് നമ്പർ പാട്ട് ഇത്രമേൽ നന്നായി എഴുതിയ ഒരു ഗാനരചയിതാവ് മലയാളത്തിൽ വേറെ ഉണ്ടാവില്ല. ഇനി അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ അവരാരും തന്നെ ഹൃദ്യമായി മെലഡികൾ രചിച്ചിട്ടുമുണ്ടാവില്ല. ഫാസ്റ്റ് നമ്പറിനൊപ്പം മെലഡിയും ക്ലാസിക്കലും സെമി ക്ലാസിക്കലും എല്ലാം കൈതപ്രത്തിന്റെ തൂലികയിൽ ഭദ്രമായിരുന്നു. പൈതൃകത്തിലെയും അഴകിയ രാവണനിലെയും രചനകൾക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു.

400-ലേറെ സിനിമകളിലായി 1500-ലേറെ ഗാനങ്ങൾ എഴുതിയ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. എന്നെന്നും കണ്ണേട്ടിന്റെ മുതൽ ഹൃദയം വരെയുള്ള ചലച്ചിത്രങ്ങൾ, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലമെന്നും കണ്ണീർപൂവിന്റെ കവിളിൽ തലോടിയെന്നും ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്താണെന്നും എന്തിനു വേറൊരു സൂര്യോദയവും എന്നുമൊക്കെ പ്രയോഗിക്കാൻ കഴിഞ്ഞ കവി. എല്ലാറ്റിനും ഭാവസാഹിത്യത്തിന്റെ കരതല സ്പർശം. മലയാള ചലച്ചിത്ര ഗാനധാരയിൽ നിന്ന് പെറുക്കിയെടുക്കാവുന്ന അനർഘരത്നങ്ങളാണ് ഓരോ വാക്കുകളും പ്രയോഗങ്ങളും.

0: ഒറ്റക്കമ്പി നാദം
1: ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യവിഭാത സോപാന രാഗലയം ആദ്യ ചലച്ചിത്ര ഗാനത്തിലെ ആദ്യത്തെ വരികൾ ഒറ്റ കേൾവിയിൽ അത്ര പെട്ടെന്ന് അർത്ഥം മനസ്സിലേക്ക് കയറി വരണമെന്നില്ല. എന്നാൽ അഴകെ നിൻ മിഴിനീർ മണിയെ കുളിരിൽ തൂവരുതേ എന്നെഴുതുമ്പോൾ അതിന്റെ അർത്ഥം ആരോടും ചോദിക്കേണ്ടതുമില്ല. അത്രയേറെ അർത്ഥസമ്പുഷ്ടമായും അതിലേറെ ലളിതമായും രചന നിർവഹിക്കാനുള്ള പദസമ്പത്തും അറിവും അനർഗളമായ പ്രവാഹമായി ഗാനധാര തോലികത്തുമ്പിൽ നിന്ന് ഉയർക്കൊള്ളുന്നതിന്റെ പിന്നിലുള്ള മാന്ത്രികത അതുമാത്രമാണ്. അഗാധമായി കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, വായന, അറിവ്, അവയുടെയൊക്കെ അഗാധത, അതിന്റെ ആഴവും വ്യാപ്തിയും കൈതപ്രത്തിന്റെ ഏത് രചനയിലുമുണ്ട് എന്നതാണ് സത്യം.

ചലച്ചിത്ര ഗാന ഭസിലെ ഒരു പകൽ നക്ഷത്രമാണ് കൈതപ്രം ദാമോദരൻ. സദാ വെളിച്ചം പ്രസരിക്കുന്ന പാട്ടുകളുമായി ആ ഗന്ധർവൻ ഇനിയും ഈ ഭൂമിയെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പാട്ടിന്റെ പാലാഴി നുകർന്ന് ആസ്വാദകരായ നമ്മൾ സാർത്ഥരാവുകയും സന്തുഷ്ടരാവുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 944 67 01 529.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കളയിലേക്ക് സ്വാഗതം. വളരെ യാദൃശ്ചികമായി ആശയാണ് എന്നോട് രഞ്ജിനി ഡാൻസ് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അത് പറയുമ്പോൾ ആശയുടെ ചുണ്ടിൽ ഒരു ചിരി ഉണ്ടായിരുന്നു. 7 വയസ്സായ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്ന നിലയിൽ രഞ്ജിനി ഡാൻസ് പഠിക്കുന്നതിനെ ആശയ്ക്ക് എന്നല്ല പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നതാണ് സത്യം. സൂര്യയ്ക്കും അക്കാര്യത്തിൽ ഒരു ചിരി ചുണ്ടിലുണ്ടായിരുന്നു. പക്ഷെ ലേഖയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല. കാരണം ലേഖയ്ക്ക് ഡാൻസ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇത്തരം അഭിപ്രായങ്ങൾ കേട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ എല്ലാ സ്റ്റാഫുകളും ഡാൻസ് പഠിക്കണം എന്ന് തന്നെയാണ്. പലയിടത്തും അത് സംഭവിക്കുന്നുമുണ്ട്. സത്യം പറയട്ടെ, കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഇന്ന് പ്രകടമായ എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നിശബ്ദ വിപ്ലവം അരങ്ങേറുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല മുതിർന്ന സ്ത്രീകളുടെ നൃത്ത പഠനത്തിലുള്ള അഭൂതപൂർവമായ വർധനവാണത്. ഭരതനാട്യം, മോഹിനിയാട്ടം തുടങ്ങിയ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ അഭ്യസിക്കാൻ മുതിർന്ന സ്ത്രീകൾ ഇന്ന് വലിയ തോതിൽ നൃത്ത വിദ്യാലയങ്ങളിൽ ചേരുന്നു. ഇതിനൊപ്പം തന്നെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റികളിലും തൊഴിലിടങ്ങളിലും തിരുവാതിര സംഘങ്ങൾ ഉയർന്നുവരുന്നു. 40 വയസ്സ് മുതൽ 70കളിലെത്തി നിൽക്കുന്ന സ്ത്രീകൾ വരെ അതീവ ഉത്സാഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഇന്ന് നൃത്ത അരങ്ങുകളിൽ ചുവടുവെക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഈ മുന്നേറ്റം കലാപാരമ്പര്യത്തിന്റെ വെറും ഒരു പുനരുജ്ജീവനമായി തോന്നിയേക്കാം. എന്നാൽ സമൂഹശാസ്ത്രപരമായും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളിലൂടെയും വീക്ഷിക്കുമ്പോൾ സമകാലിക കേരളത്തിലെ ലിംഗബന്ധങ്ങൾ, സ്ത്രീകളുടെ ശാരീരിക അവബോധം, സ്വത്വബോധ നിർമ്മിതി, സ്വാതന്ത്ര്യം, വിനോദം എന്നിവയിൽ വന്ന ആഴത്തിലുള്ള പരിവർത്തനങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. കുടുംബത്തിന്റെ ചുമതലകളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു തലമുറ തങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ചലനാത്മകമായ ഒരു കലയിലൂടെ വീണ്ടെടുക്കുന്ന കാഴ്ചയാണിത്. ചരിത്രപരമായി നോക്കിയാൽ കേരളത്തിൽ സ്ത്രീകളുടെ നൃത്തം പലപ്പോഴും മതപരമായ ചടങ്ങുകളുമായോ അല്ലെങ്കിൽ ഉത്സവങ്ങളുമായോ ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. തിരുവാതിര പോലുള്ള കലകൾ വീട്ടുപടിക്കലുകളിലോ ക്ഷേത്രമുറ്റങ്ങളിലോ മാത്രമായി ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ സമകാലിക ലോകത്ത് നൃത്തത്തെ ഇത്തരം മതപരമോ ആചാരപരമോ ആയ ചട്ടക്കൂടുകളിൽ നിന്ന് മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നൃത്തം എന്നത് കേവലം ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെയോ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള അനുഷ്ഠാനത്തിന്റെയോ ഭാഗമല്ല, മറിച്ച് അതൊരു സ്ത്രീയുടെ സ്വകാര്യ ജീവിതത്തിന്റെ, അവളുടെ വ്യക്തിത്വ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമമാണ്. തലമുറകളായി കേരളത്തിലെ സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹ പൂർത്തീകരണത്തെക്കാൾ കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾക്ക് മുൻഗണന നൽകണം എന്നാണ് സമൂഹത്തിൽ നിന്നും പഠിച്ചു വച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നൃത്തം പഠിച്ച പല സ്ത്രീകളും വിവാഹം, മാതൃത്വം അല്ലെങ്കിൽ ജോലി എന്നിവയ്ക്ക് ശേഷം അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു. മറ്റു ചിലരാകട്ടെ പഠനവും വീട്ടു ചുമതലകളും ജോലിയുമൊക്കെ നൃത്ത പഠനത്തെക്കാൾ പ്രധാനപ്പെട്ടതായി കരുതിയതുകൊണ്ട് നൃത്തം പഠിക്കുന്നതിനുള്ള അവസരം പോലും ലഭിക്കാതെ പോയവരാണ്. എന്നാൽ ഇന്ന് ഈ സ്ത്രീകളിൽ പലരും 10 ആണ്ടുകൾക്ക് ശേഷം നൃത്തത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ തിരിച്ചറിയുന്നത് നൃത്തം തങ്ങളുടെ ജീവിതത്തിന് നൽകുന്ന പുതിയ അർത്ഥതലങ്ങളെയാണ്. മുൻപ് നൃത്തം പഠിച്ചിട്ടില്ലാത്ത പല സ്ത്രീകളും തങ്ങളുടെ മധ്യവയസ്സിൽ ആദ്യമായി ശാസ്ത്രീയ നൃത്തം പഠിക്കാൻ തുടങ്ങുന്നു എന്നത് കേവലം ഒരു നേരം പോക്കല്ല, മറിച്ച് സന്തോഷത്തെയും വ്യക്തിത്വത്തെയും കുറിച്ചുള്ള മാറിക്കൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങളുടെ പ്രതിഫലനമാണ്. മുൻതലമുറകൾ വിശ്വസിച്ചിരുന്നത് ഒരു സ്ത്രീയുടെ പൂർണത അവളുടെ കുടുംബത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും മാത്രമാണ് എന്നാണ്. എന്നാൽ ഇന്ന് വ്യക്തിപരമായ സന്തോഷം എന്നത് സ്വതന്ത്രമായി നേടിയെടുക്കാൻ തങ്ങൾക്ക് അവകാശമുള്ള ഒന്നാണെന്ന് കൂടുതൽ കൂടുതൽ സ്ത്രീകൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവിലേക്കുള്ള ഏറ്റവും മനോഹരമായ വഴി തുറന്നു നൽകുന്നത് നൃത്തമാണ്. അതിനാൽ ജാതിമത പ്രായഭേദമന്യെ എല്ലാ സ്ത്രീകളും നൃത്തത്തെ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. നൃത്തം ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ആനന്ദവും സമാധാനവും വെറുമൊരു തോന്നലല്ല, അതിന് കൃത്യമായ ശാസ്ത്രീയവും ജീവശാസ്ത്രപരവുമായ അടിത്തറയുണ്ട്. മനുഷ്യ മനസ്സിനെ ഉന്മേഷത്തോടെ നിലനിർത്തുന്നതിൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് വലിയ പങ്കുണ്ട്. താളാത്മകമായ ശാരീരിക ചലനങ്ങൾ ഈ രാസവസ്തുക്കളുടെ ഉൽപ്പാദനത്തെ വലിയ രീതിയിൽ ഉത്തേജിപ്പിക്കുന്നു എന്ന് ആധുനിക ന്യൂറോ സയൻസ് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡോപമിൻ എന്നത് ഒരു റിവാർഡ് ഹോർമോൺ എന്ന് വിളിക്കാം.
ഒരു പുതിയ നൃത്ത ചുവട് പഠിച്ചെടുക്കുമ്പോഴോ അരങ്ങിലത് വിജയകരമായി അവതരിപ്പിക്കുമ്പോഴോ തലച്ചോറിൽ ഡോപമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് സ്ത്രീകളിൽ ആത്മവിശ്വാസവും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനവും വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ മൂഡ് നിയന്ത്രിക്കുന്നതിൽ പ്രധാനിയാണ് സെറാട്ടോണിൻ. വിഷാദ രോഗത്തിനുള്ള പ്രധാന കാരണം സെറാട്ടോണിന്റെ കുറവാണ്. നൃത്തം പോലുള്ള തീവ്രതയുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ശരീരത്തിൽ സെറാട്ടോണിന്റെ അളവ് കൂട്ടുകയും വിഷാദ ചിന്തകളെ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ സ്വാഭാവിക വേദന സംഹാരികളാണ് എൻഡോർഫിനുകൾ. നൃത്തം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ ശാരീരിക അധ്വാനം എൻഡോർഫിനുകളെ പുറത്തുവിടുന്നു. ഇത് മധ്യവയസ്സിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ശാരീരിക വേദനകൾക്കും തളർച്ചകൾക്കും വലിയ ആശ്വാസം നൽകുകയും മനസ്സിന് പ്രസന്നത നൽകുകയും ചെയ്യുന്നു. ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഗ്രൂപ്പുകളായി ഒന്നിച്ച് തിരുവാതിരയോ മറ്റ് ഗ്രൂപ്പ് നൃത്തങ്ങളോ ചെയ്യുമ്പോൾ സ്ത്രീകളിൽ ഈ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇത് അവർക്കിടയിൽ ശക്തമായ സൗഹൃദവും സുരക്ഷിതത്വ ബോധവും ഉണ്ടാക്കുന്നു.

സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം. സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നു. ഇത് ശരീരഭാരം കൂടുന്നതിനും ഉറക്കമില്ലായ്മയ്ക്കും കടുത്ത ഉത്കണ്ഠയ്ക്കും കാരണമാകാറുണ്ട്. എന്നാൽ സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള നൃത്തം ശരീരത്തിലെ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു. ചുരുക്കത്തിൽ, അടിച്ചമർത്തിയ വികാരങ്ങളെയും മാനസിക ഭാരങ്ങളെയും ശരീരത്തിലൂടെ പുറന്തള്ളാനുള്ള ഏറ്റവും മികച്ച ഒരു ക്ലീൻസിംഗ് പ്രക്രിയ കൂടിയാണ് നൃത്തം. ആധുനിക സ്ത്രീകൾ ഒരേ സമയം അമ്മ, ഭാര്യ, മകൾ, വീട്ടമ്മ, ഉദ്യോഗസ്ഥ എന്നിങ്ങനെ ഒട്ടനവധി പദവികളും ഉത്തരവാദിത്വങ്ങളും ചുമലിലേറ്റുന്നവരാണ്. ഭാരിച്ച ഈ ചുമതലകൾക്കിടയിൽ പൂർണമായും തങ്ങളുടേത് മാത്രമായി മാറുന്ന ഇടങ്ങൾ അവർക്ക് വളരെ കുറവാണ്. നൃത്ത ക്ലാസുകൾ അത്തരമൊരു സ്വതന്ത്ര ഇടമായി മാറിയിരിക്കുന്നു. ആഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നേരത്തേക്ക് സ്ത്രീകൾ തങ്ങളുടെ സാമൂഹിക പദവികളിൽ നിന്നും കുടുംബ ചുമതലകളിൽ നിന്നും മാറി തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നടക്കുന്നു. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കടമകളല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് സ്വന്തം ആനന്ദത്തിനും സംതൃപ്തിക്കും വേണ്ടി മാത്രമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഇപ്രകാരം നൃത്ത ക്ലാസുകളിൽ ചേരുന്ന പല സ്ത്രീകൾക്കും പ്രൊഫഷണൽ നർത്തകരാകാൻ താല്പര്യമില്ല. അവർ ആഗ്രഹിക്കുന്നത് അതിലും ആഴത്തിലുള്ള മറ്റൊന്നാണ്: ചലനത്തിന്റെ ആനന്ദം, വൈകാരികമായ മോചനം, സൗഹൃദം, സ്വന്തം ശരീരവുമായുള്ള പുനർബന്ധം എന്നിവ. ഇവിടെ നൃത്തം ഒരു മികച്ച ഡാൻസ് മൂവ്മെന്റായി മാറുന്നു. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെടൽ, എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അതായത് മക്കൾ പഠനത്തിനോ ജോലിക്കോ വേണ്ടി ദൂരത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ എന്നിവയെല്ലാം മറികടക്കാൻ നൃത്ത പഠനം സ്ത്രീകളെ സഹായിക്കുന്നുണ്ട്. സമൂഹം സ്ത്രീകളുടെ ശരീരത്തെ എപ്പോഴും ചില ചട്ടക്കൂടുകൾക്കുള്ളിലാണ് നിർവചിച്ചിട്ടുള്ളത്. അടക്കവും ഒതുക്കവും, മാതൃത്വം, മാന്യത, ലജ്ജ എന്നിവയെക്കുറിച്ചുള്ള സാമൂഹിക പ്രതീക്ഷകളാൽ സ്ത്രീ ശരീരം എപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ സ്ത്രീ ശരീരം ആകർഷകമല്ലാത്തത് ആണ് എന്ന തരത്തിലുള്ള തെറ്റായ ബോധം വിപണിയും സമൂഹവും നിർമ്മിച്ചെടുക്കാറുണ്ട്. എന്നാൽ നൃത്തം സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിന്മേലുള്ള ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്നു. ശരീരത്തെ മറ്റുള്ളവർ വിലയിരുത്താനുള്ള ഒരു വസ്തുവായി കാണുന്നതിന് പകരം സർഗാത്മകതയുടെയും കരുത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും സ്രോതസ്സായി സ്ത്രീകൾ അതിനെ അനുഭവിക്കാൻ തുടങ്ങുന്നു. ബാഹ്യമായ അംഗീകാരങ്ങളിലൂടെയല്ല, മറിച്ച് സ്വന്തം ചലനത്തിലൂടെയാണ് അവർ ലാസ്യം കണ്ടെത്തുന്നത്. ദൈനംദിന ജീവിതം പലപ്പോഴും അടിച്ചമർത്തുന്ന തങ്ങളുടെ സ്വഭാവത്തിന്റെ വിവിധ വശങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഷ പല സ്ത്രീകളും നൃത്തത്തിലൂടെ കണ്ടെത്തുന്നു. ഇത് ശരീരത്തിന് ഒരു പുതിയ ആത്മവിശ്വാസം നൽകുന്നു. തല ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിന്ന് ചുവടുവെക്കുമ്പോൾ തകരുന്നത് കാലങ്ങളായി തങ്ങളെ മൂടിയിരുന്ന അപകർഷതാബോധമാണ്. ശാസ്ത്രീയ നൃത്തത്തിന്റെ പുനരുജ്ജീവനത്തോടൊപ്പം കേരളം ഇന്ന് തിരുവാതിര സംഘങ്ങളുടെ ശ്രദ്ധേയമായ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, സർക്കാർ ഓഫീസുകൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയെല്ലാം സ്വന്തമായി ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വീട് പഠിക്കലുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഇന്നത് അബോധപൂർവമായ ദൃശ്യപരതയോടെ പൊതുവിടങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്ഷേത്രോത്സവങ്ങളിലും മറ്റു പൊതുവേദികളിലും രാത്രി വൈകിയും തിരുവാതിര പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യം ലിംഗാധിഷ്ഠിതമായ പൊതുയിടങ്ങളിൽ വന്ന വലിയൊരു മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ചരിത്രപരമായി ഇരുട്ടിയതിനു ശേഷമുള്ള പൊതുയിടങ്ങൾ ഭൂരിഭാഗവും പുരുഷാധിപത്യ മേഖലകളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളുടെ പശ്ചാത്തലത്തിലാകുമ്പോൾ അതിന് വലിയ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നു. ഇത് മുൻപ് സ്ത്രീകൾക്ക് അപ്രാപ്യമായിരുന്ന പൊതുയിടങ്ങളെ കൈയടക്കാനും തിരിച്ചുപിടിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു. പ്രശസ്ത ബ്രിട്ടീഷ് സാമൂഹ്യ നരവംശ ശാസ്ത്രജ്ഞനായ വിക്ടർ ടേണറുടെ കമ്മ്യൂണിറ്റാസ് എന്ന സങ്കല്പം ഈ പ്രതിഭാസത്തെ വിശദീകരിക്കാൻ സഹായിക്കും. കൂട്ടായ അവതരണത്തിലൂടെ പങ്കാളികൾ ദൈനംദിന സാമൂഹിക ശ്രേണികൾക്കതീതമായി, അതായത് ഉദ്യോഗസ്ഥ, വീട്ടമ്മ, പണക്കാരി, പാവപ്പെട്ടവൾ എന്ന വ്യത്യാസമില്ലാതെ, കൂട്ടായ്മയുടെയും തുല്യതയുടെയും പൊരുത്തത്തിന്റെയും പങ്കുവയ്ക്കപ്പെട്ട ഐക്യത്തിന്റെയും ഒരു അനുഭവം സ്വായത്തമാക്കുന്നു. ഈ ഗ്രൂപ്പുകൾ അപ്രഖ്യാപിത വൈകാരിക പിന്തുണാ ശൃംഖലകളായി പ്രവർത്തിക്കുന്നു.
മുതിർന്നവരുടെ നൃത്ത പഠനത്തിന്റെ വളർച്ച വിനോദത്തോടുള്ള സ്ത്രീകളുടെ സമീപനത്തിൽ വന്ന സുപ്രധാനമായ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ചരിത്രപരമായി വിനോദമെന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ആഡംബരമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. കുടുംബത്തിലെ പുരുഷന്മാർക്കും കുട്ടികൾക്കും വിനോദത്തിന് അവകാശമുണ്ടായിരുന്നപ്പോൾ സ്ത്രീയുടെ സമയം മുഴുവൻ കുടുംബത്തിനായുള്ള അധ്വാനത്തിൽ ഹോമിക്കപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ ആനന്ദത്തിനും സ്വയം പരിചരണത്തിനുമുള്ള അവകാശത്തെ കൂടുതൽ ശക്തമായി സ്ഥാപിച്ചെടുക്കുന്നു. സാമൂഹിക ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്ന അർത്ഥവത്തായ വിനോദത്തിന്റെ ഒരു പ്രധാന ആവിഷ്കാരമായി നൃത്തം മാറുന്നു. ഇത് നിഷ്ക്രിയമായൊരു വിനോദമോ അല്ലെങ്കിൽ ഫലപ്രാപ്തി ലക്ഷ്യം വെച്ചുള്ള വെറുമൊരു അധ്വാനമോ അല്ല, മറിച്ച് അത് വ്യക്തിത്വത്തെയും ആത്മാവിനെയും ഒരേപോലെ പോഷിപ്പിക്കുന്ന ഒന്നാണ്. സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കുന്നത് മറ്റാരുടെയും നിർബന്ധം കൊണ്ടല്ല, അവരത് ആസ്വദിക്കുന്നതുകൊണ്ടാണ്. ഈ പ്രതിഭാസത്തിന്റെ ഏറ്റവും ശക്തമായ വശങ്ങളിലൊന്ന് അത് പ്രായത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റീരിയോടൈപ്പ് ധാരണകളെ വെല്ലുവിളിക്കുന്നു എന്നതാണ്. ആധുനിക സമൂഹം പലപ്പോഴും സൗന്ദര്യത്തെയും ലാസ്യത്തെയും കലാപരമായ ആവിഷ്കാരത്തെയും യൗവനവുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. എന്നാൽ മധ്യവയസ്കരും പ്രായമായവരുമായ നർത്തകരുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം ഈ സങ്കല്പങ്ങളെ തിരുത്തുന്നു. പ്രായമല്ല സൗന്ദര്യത്തിന്റെ മാനദണ്ഡമെന്നും പ്രായം കൂടുന്നതനുസരിച്ച് സൗന്ദര്യം ഇല്ലാതാകുന്നില്ലെന്നും സ്ത്രീകൾ തെളിയിക്കുകയാണ്. മാത്രമല്ല പ്രായത്തിന്റെ പക്വത പലപ്പോഴും കലാപരമായ ആവിഷ്കാരത്തെയും വൈകാരികമായ ഉൾക്കാഴ്ചകളെയും കൂടുതൽ ആഴമുള്ളതാക്കുന്നു. ഇവിടെ സൗന്ദര്യം അളക്കുന്നത് യൗവനത്തിന്റെ തിളക്കം കൊണ്ടല്ല, മറിച്ച് ആത്മവിശ്വാസം, ആത്മധൈര്യം, ശരീരഭാഷ, ചടുലത, വൈകാരികമായ ആഴം എന്നിവ കൊണ്ടാണ്. പങ്കെടുക്കുന്നവരിൽ പലരും തങ്ങളെ ഒരിക്കലും ഫെമിനിസ്റ്റുകൾ എന്ന് വിശേഷിപ്പിക്കാനിടയില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ത്രീവാദപരമായ മാനങ്ങളുണ്ട്. തങ്ങൾക്കായി സമയം കണ്ടെത്തുക, സ്വന്തം ശരീരത്തെ ആഘോഷിക്കുക എന്നിവയിലൂടെ സ്ത്രീകൾ കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട സാമൂഹിക ധാരണകളെ നിശബ്ദമായി വെല്ലുവിളിക്കുകയാണ്. പ്രധാനമായും ഈ മാറ്റം സംഭവിക്കുന്നത് ഒരു ഏറ്റുമുട്ടലിലൂടെയല്ല, മറിച്ച് കലാപരമായ ആവിഷ്കാരത്തിലൂടെയാണ്. പാരമ്പര്യങ്ങളുടെ ചട്ടക്കൂടുകളെ ഉള്ളിൽ നിന്ന് തന്നെ പുനർനിർവചിച്ചുകൊണ്ടാണ് സ്ത്രീകൾ ഇവിടെ തങ്ങളുടെ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ നൃത്തത്തിന് വർദ്ധിച്ചു വരുന്ന ജനപ്രീതി വെറുമൊരു സാംസ്കാരിക വിനോദമല്ല, അത് സ്ത്രീത്വം, വ്യക്തിത്വം, പ്രായം, സന്തോഷം, സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാടുകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നൃത്തമെന്നത് കേവലം സ്റ്റേജിൽ കയറി കയ്യടി വാങ്ങാൻ മാത്രമുള്ള ഒന്നല്ല, അത് ഓരോ സ്ത്രീക്കും സ്വന്തം മാനസികവും ശാരീരികവുമായ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ്. തനിക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദ ചിന്തകളെയും മറികടക്കാനും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കാനും നൃത്തം സഹായിക്കും എന്നതിനാൽ എല്ലാ സ്ത്രീകളും തങ്ങളുടെ ജീവിതത്തിൽ നൃത്തത്തെ ഒരു പ്രധാന ശീലമായി സ്വീകരിക്കേണ്ടതുണ്ട്. സമകാലിക കേരളത്തിലെ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പാരമ്പര്യത്തെ വെറുതെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അവരതിനെ സ്വന്തം ശാക്തീകരണത്തിന്റെ ആയുധമാക്കി മാറ്റിമറിക്കുകയാണ്. വ്യത്യസ്ത തലമുറകളിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സ്വത്വ ആവിഷ്കാരത്തിന്റെയും മാനസിക ആരോഗ്യത്തിന്റെയും ഭാഷയായി നൃത്തം മാറുന്ന ഈ പുതിയ അധ്യായം വരും തലമുറകൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. അതെ, ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീകളും നിങ്ങളുടെ പ്രായമോ ബാധ്യതകളോ നോക്കാതെ എത്രയും വേഗം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം. രഞ്ജിനി നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണെന്ന് പറയാതെ വയ്യ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: അടുക്കള അവതരണം ഗായത്രി ദേവി.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലും, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ രാജ്യസഭയിലും അവതരിപ്പിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മഴക്കെടുതികളിൽ ഇതുവരെ 15 മരണം റിപ്പോർട്ട് ചെയ്തതായി അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചു. 7 പേരെ കാണാതായി. കൃഷിനാശം സംഭവിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കും. ഇത് സംബന്ധിച്ച് അടുത്ത മന്ത്രിസഭായോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 15 സെന്റിമീറ്റർ ഉയർത്തി. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പമ്പാ ത്രിവേണിയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം തങ്കശ്ശേരി ഹാർബറിൽ നിന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായ മേഖലകളിലേക്ക് കൂടുതൽ ബോട്ടുകൾ എത്തിക്കാൻ ഉള്ള പ്രവർത്തനം മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇന്ന് 10 ബോട്ടുകളിലായി 40 മത്സ്യത്തൊഴിലാളികളാണ് റാന്നി, തിരുവല്ല മേഖലകളിലേക്ക് എത്തുന്നത്. തങ്കശ്ശേരിയിൽ നിന്ന് ആറന്മുളയിലേക്കും വള്ളങ്ങൾ എത്തും. അതേസമയം കൊല്ലത്ത് കഴിഞ്ഞ ദിവസം മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. കന്യാകുമാരി സ്വദേശി അർജുന്റെ മൃതദേഹം തങ്കശ്ശേരി ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതാണ് പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഗ്രാമീണ റോഡുകൾ തോട് പോലെ കിടക്കുന്നതിനാൽ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജില്ലയിൽ 13 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ പ്രദേശത്ത് രൂക്ഷമായ കടൽക്ഷോഭവുമുണ്ട്.
1: പാലക്കാട് പോത്തുണ്ടിയിൽ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മരണം. പുലയമ്പാറ സ്വദേശിനി എൻ ജയന്തിയാണ് മരിച്ചത്. നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് പോത്തുണ്ടി ചെക്ക് പോസ്റ്റിന് സമീപം അപകടത്തിൽപ്പെട്ടത്. കോട്ടയത്ത് കനത്ത മഴയിൽ മീനച്ചിലാറ്റിന്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു. മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീണ്ടും വെള്ളപ്പൊക്ക ഭീതി നിലനിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: കോട്ടയം ജില്ലയിൽ മഴ ശക്തമായതോടെ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പാലായിൽ ഇന്നലെ വെള്ളമിറങ്ങിയെങ്കിലും രാത്രി മഴ ശക്തമായതോടെ വീണ്ടും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയും നദികളുടെ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നദികളുടെ തീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്.
1: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇതുവരെ 4 ലക്ഷത്തിലേറെ വൈദ്യുതി കണക്ഷൻ തകരാറിലായതായി മന്ത്രി സണ്ണി ജോസഫ്. ഇതിൽ 92% വൈദ്യുതി ബന്ധവും പുനഃസ്ഥാപിച്ചതായി അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. റോഡിലേക്ക് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണു. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങൾ. വിശദാംശങ്ങളിലേക്ക്.
5: കോഴിക്കോട് മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജില്ലയിൽ 30 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 862 പേരാണ് കഴിയുന്നത്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കണ്ണൂർ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 54 വീടുകൾ ഭാഗികമായും തകർന്നു. 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. കൊട്ടിയൂർ പാൽച്ചുരം റോഡ് പൂർണ്ണമായും അടച്ചതിനാൽ വയനാട്ടിലേക്ക് ബദൽ യാത്രാ ക്രമീകരണം ഏർപ്പെടുത്തി. പറശ്ശിനിക്കടവ് വളപട്ടണം മേഖലയിലെ ബോട്ട് സർവീസ് താൽക്കാലിക മായി നിർത്തിവച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമില്ല. മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് ജില്ലയിൽ ജാഗ്രത തുടരണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വധശ്രമക്കേസ് നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഈ മാസത്തെ റേഷനൊപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. നീല വെള്ള കാർഡുകാർക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള ബ്രൌൺ കാർഡുകൾക്കും ഇത്തവണ അധികം വിഹിതമായി 10 കിലോ അരി 26 രൂപ നിലക്കിലും സ്പെഷ്യൽ വിഹിതമായി 2 കിലോഗ്രാം ഗോതമ്പും വിതരണം ചെയ്യും. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ മാസം 7 വരെയാണ് ലോക മുലയൂട്ടൽ വാരം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ശബരിമലയിൽ നിറപുത്തരി പൂജകൾ നടന്നു. 18-ാം പടിക്ക് സമീപത്തു നിന്നും നെൽക്കറ്റകൾ പ്രദക്ഷിണമായി ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൽ എത്തിച്ച് തന്ത്രി കണ്ഠരര് മഹേഷമോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജകൾക്ക് ശേഷം ഭക്തർക്ക് നെൽക്കതിരുകൾ പ്രസാദമായി വിതരണം ചെയ്തു. വോട്ടർ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ലക്ഷദ്വീപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കവരത്തി ദ്വീപിൽ അന്താരാഷ്ട്ര ശില്പശാല സംഘടിപ്പിച്ചു. രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ ലളിതമാക്കുന്നതിനുള്ള നൂതന മാർഗങ്ങളും മികച്ച പ്രവർത്തന രീതികളും ചർച്ച ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ മേഖലകളിലെ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചു എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ ഉള്ളടക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വടക്കൻ ജില്ലകളിൽ മഴയോടൊപ്പം കെടുതികളും രൂക്ഷമായി തുടരുന്നു. മഴ സാഹചര്യം വിലയിരുത്തി മുഖ്യമന്ത്രി BD സതീശൻ. മരണസംഖ്യ 15. തിരുവനന്തപുരത്ത് പരിശോധനയ്ക്കിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പേർക്ക് ജാമ്യം നൽകി ഹൈക്കോടതി. സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. ഓണത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വിഹിതവും ഇത്തവണ ലഭിക്കും. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്ന പ്രമേയവുമായി ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 15 മരണം, 7 പേരെ കാണാതായി. സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ എത്തും. ഭുവനേശ്വർ, കട്ടക്, ഗഞ്ചം ജില്ലകളിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭുവനേശ്വരിലെത്തുന്ന രാഷ്ട്രപതി വൈകുന്നേരം കട്ടക്കിലെ ബെനാറയിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യും. നാളെ ഭുവനേശ്വരിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ രാഷ്ട്രപതി ബർഹാംപൂരിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഗഞ്ചം ജില്ലയിലെ തപ്തപാനിയിൽ മാ കൻഹുനി ദേവി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഭുവനേശ്വരിലും കട്ടക്കിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ബർഹാംപൂർ റെയിൽവേ സ്റ്റേഷൻ, തപ്തപാനി ക്ഷേത്ര സമുച്ചയം, ആർമി എയർ ഡിഫൻസ് കോളേജ് തുടങ്ങിയയിടങ്ങൾ നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് പരീക്ഷാ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചേക്കും. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് അവതരിപ്പിക്കും. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ മഴയോടൊപ്പം ശക്തമായ കാറ്റും അനുഭവപ്പെടും. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിൽ അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ്. ആലപ്പുഴയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായി എങ്കിലും കിഴക്കൻ വെള്ളത്തിന്റെ വരവ് തുടരുന്നതിനാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ഭക്തർക്ക് പമ്പാ സ്നാനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ഇതുവരെ കാലവർഷക്കെടുതിയിൽ 15 മരണം സംഭവിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ മഴ സാഹചര്യം വിലയിരുത്തുന്നതിനുള്ള അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ പ്രളയക്കെടുതി നേരിടാൻ പ്രത്യേക സുരക്ഷാ സന്നാഹം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 316 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 165 ഹെക്ടർ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജലസംഭരണികളിൽ നിന്ന് ജലം ഒഴുക്കിവിടുന്നു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട ജില്ല അതീവ ജാഗ്രതയിൽ തുടരുമ്പോഴും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസമാകുന്നു. അപ്പർ കുട്ടനാടൻ മേഖല വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥിന്റെയും എ പി അനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി NDRF സംഘത്തോടൊപ്പം 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകളും ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി വൈകിയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ജില്ലയിൽ 100-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ടുണ്ട്. തിരുവല്ല നഗരത്തിൽ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ആറന്മുളയിലും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല. മാലക്കര ഭാഗത്ത് പമ്പാ നദി കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്. പമ്പാ ത്രിവേണിയിലും ശക്തമായ ഒഴുക്കാണുള്ളത്.
0: എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ഇന്ന് ജില്ലയിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: മൂവാറ്റുപുഴ നഗരത്തിലുൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. മൂവാറ്റുപുഴയാറിലെയും തൊടുപുഴയാറിലെയും ജലനിരപ്പ് അപകടനില പിന്നിട്ടതിനാൽ പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുന്നതായി ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതർ അറിയിച്ചു. എന്നാൽ പെരിയാറിലെ ജലനിരപ്പ് എല്ലാ പോയിന്റുകളിലും മുന്നറിയിപ്പ് നിലയിൽ താഴെയാണെന്നത് ആശ്വാസം പകരുന്നു. നിലവിൽ ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്കായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. സ്ഥിരത, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് യോഗം. ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബീഹാറിലെ ബാഗിപൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദതിയ എന്നീ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ മാസം 30 ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ 80 പേർ മരിച്ചതായി പ്രദേശത്തെ മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്താൻ സമ്മർദ്ദം ചെലുത്തണമെന്ന് പൌരാവകാശ സംഘടനയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഐക്യരാഷ്ട്രസഭയോട് അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ കായിക സംഘത്തിന്റെ പ്രകടനത്തിൽ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 13 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് 4 സ്ഥാനമാണ് ലഭിച്ചത്. ഇന്നലെ ഗ്ലാസ്കോവിൽ നടന്ന സമാപന ചടങ്ങിൽ 2030 ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യയ്ക്ക് ഗെയിംസിന്റെ പതാകയും ബാറ്റണും കൈമാറി. ന്യൂഡൽഹിയിലെ ജന്റർ മന്ദിറിൽ പ്രതിഷേധങ്ങൾ പുനരാരംഭിച്ചതായി അവകാശപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ പഴയതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. വനിതാ ഗുസ്തി താരങ്ങൾ ഫയൽ ചെയ്ത ലൈംഗിക പീഡന കേസിൽ മുൻ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെയും കൂട്ടുപ്രതി വിനോദ് തോമറിനെയും ഡൽഹി കോടതി ഇന്ന് കുറ്റവിമുക്തരാക്കി. റൌസ് അവന്യൂ കോടതിയിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അശ്വിനി പൻവാറാണ് മുൻ BJP MP ബ്രിജ് ഭൂഷൺ സിംഗിനെയും ഗുസ്തി ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയായ തോമറിനെയും വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 പോയിന്റ് ഉയർന്ന് 78,745, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 210 പോയിന്റ് ഉയർന്ന് 24,594 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരായ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് സഖ്യ രാജ്യങ്ങളായ ഖത്തർ, സൌദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്താണ് നടപടിയെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് ഒമാനുമായി ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും പാത വീണ്ടും തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ യുവജനങ്ങൾ ശാരീരിക ക്ഷമതയും

സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേധാവികളുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ലഖ്നൌവിൽ തുടക്കം. പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ സംഘർഷാവസ്ഥ തുടരുന്നു. ആക്രമണങ്ങളിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് മനുഷ്യാവകാശ സംഘടനകൾ. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. അടുത്ത കോമൺവെൽത്ത് അഹമ്മദാബാദിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
2: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
3: വയോമിത്ര എപ്പിസോഡ് 18. വയോജനങ്ങളുടെ തിമിര ശസ്ത്രക്രിയയും പോഷകാഹാരവും ഭക്ഷണക്രമീകരണവും. 200 കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളിലൂടെ 10 ഭാഷകളിൽ 17 എപ്പിസോഡുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ വയോമിത്ര പരിപാടി. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നമ്മുടെ വയോജനങ്ങളുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കി വരുന്ന അനേകം പദ്ധതികളെക്കുറിച്ച് ശ്രോതാക്കൾക്ക് അറിവ് നൽകാൻ ഇതിനകം തന്നെ നമുക്ക് കഴിഞ്ഞു.
4: അതെ മോളെ, കാരണം വയോജനങ്ങൾ നമ്മുടെ അഭിമാനമാണ്, നാം അവരെ മറന്നുകൂടാ.
3: അതെ മുത്തശ്ശ, സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം വയോജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നമുക്കവരെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം.
4: തീർച്ചയായും, അവരുടെ ഓർമ്മ പുതുക്കുന്നത് നന്നായിരിക്കും.
3: ആദ്യം മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പദ്ധതികളെ കുറിച്ച് പറയാം. IPSRC വൃദ്ധസദനങ്ങൾക്കും വയോജന സംരക്ഷണ കേന്ദ്രങ്ങൾക്കും ഗവൺമെന്റ് ഇതര സംഘടനകളോ സന്നദ്ധ സംഘടനകളോ ഗ്രാന്റ് നൽകുന്ന പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന പദ്ധതി.
4: രണ്ടാമത്തേത് 1456 7 എന്ന എൽഡർ ലൈൻ നമ്പറാണ്. പ്രായമായവർക്ക് പെൻഷൻ, നിയമപരമായ പ്രശ്നങ്ങൾ, റേഷൻ കാർഡ്, ഭവന പദ്ധതികൾ, ആയുഷ്മാൻ കാർഡ്, പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ ക്ഷേമനിധി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ജീവിതത്തിന്റെ സായാഹ്നഘട്ടത്തിൽ നമ്മുടെ വയോജനങ്ങൾ കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കൊണ്ടാണ് ഇന്നും എൽഡർ ഹെൽപ്പ് ലൈൻ നമ്പർ നിലനിൽക്കുന്നത്.
3: മൂന്നാമത്തേത് ജെറിയാട്രിക് കെയർ ഗിവേഴ്സ് ട്രെയിനിംഗ് പദ്ധതിയാണ്. വയോജന പരിചരണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതി.

0: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതുവഴി ഈ മേഖലയിൽ മികച്ച സേവനം നൽകാനും വിദഗ്ധരായ ഒരു കെയർ ഗിവേഴ്സ് സംഘത്തെ വളർത്താനും കഴിയുന്നുണ്ട്.
1: അടുത്തത് സേജ്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ. ഇത് വയോജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ വലിയ സഹായമാകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി കൂടുതൽ വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട്.
0: അടുത്തത് ദേശീയ വയോശ്രീ യോജനയാണ്. BPL വിഭാഗത്തിൽപ്പെട്ട ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമനിധിയിൽ നിന്നാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നത്.
1: തിമിര ശസ്ത്രക്രിയ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ നേത്ര ശസ്ത്രക്രിയകൾ ആയുഷ്മാൻ ഭാരത് വഴി നടത്തുന്നതാണ് മറ്റൊരു പദ്ധതി.
0: മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള നിയമം ആശ്രിതരില്ലാതെ ജീവിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, വയോജനങ്ങൾ എന്നിവർക്ക് സംരക്ഷണം ഒരുക്കുന്നു. മാതാപിതാക്കൾ എന്നതിൽ ദത്തെടുക്കുന്ന മാതാപിതാക്കളും രണ്ടാനച്ഛന്മാരും രണ്ടാനമ്മമാരും ഒക്കെ ഉൾപ്പെടും കേട്ടോ.
1: നിലവിൽ ഈ സ്കീമുകളൊക്കെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളും ഈ മന്ത്രാലയത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കാറുണ്ട്.
0: അതെ, ഇപ്പോൾ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയുടെ പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിനായും പ്രവർത്തിക്കുന്നുണ്ട്.

0: മുത്തശ്ശ, ഇന്ന് മുത്തശ്ശന്റെ കൂട്ടുകാർ വരുന്നില്ലേ? നമുക്കവരെ സ്വീകരിക്കണ്ടേ?
1: പിന്നെ വേണം വേണം. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നീ വളരെ ഫാസ്റ്റാണ്. എന്റെ സുഹൃത്ത് സുരേഷിനെ സ്വീകരിക്കാൻ ഞാൻ എപ്പോഴേ തയ്യാറായി കഴിഞ്ഞു.
0: ഓ, അത് ശരി. കൂട്ടുകാരനെ സ്വീകരിക്കാൻ മുത്തശ്ശൻ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്?
1: മോള് അടുക്കളയിലേക്ക് വരൂ, നമുക്ക് ഒരുമിച്ച് ബാക്കി തയ്യാറെടുപ്പുകൾ നടത്താം. സുരേഷ് ഇപ്പോ ഇങ്ങെത്തും.
0: ഓ എന്റെ മുത്തശ്ശ, മുത്തശ്ശനെ അടുക്കളയിൽ എന്തെടുക്കുവാ? മുത്തശ്ശൻ റെഡി ആവുകയാണെന്നാ ഞാൻ വിചാരിച്ചേ. അപ്പോ ദേ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
1: മോളെ ലക്ഷ്മി, ഇന്ന് ഞാൻ നിന്റെ ഈ മുത്തശ്ശനാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത്. നോക്കൂ, സുരേഷിന്റെ ഫേവറേറ്റ് വെള്ളയപ്പവും വെജിറ്റബിൾ കുറുമയുമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്.
0: എന്റെ മുത്തശ്ശ, ഇത് കൊള്ളാലോ. വളരെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ മുത്തശ്ശൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മുത്തശ്ശന്റെ കൂട്ടുകാരൻ ജിമ്മിലൊക്കെ പോകുന്ന ഒരു ഫിറ്റ്നസ് പ്രേമിയാണെന്ന് തോന്നുന്നല്ലോ.
1: അതെ അതെ, നീ ഊഹിച്ചത് വളരെ ശരിയാണ് ലക്ഷ്മി. സുരേഷ് മുൻപ് ഫിറ്റ്നസ് പരിശീലകനായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫിറ്റ്നസ് ക്ലാസുകളും മറ്റും നൽകുന്നു. ഇന്ന് ഞങ്ങളുടെ ഓൾഡ് ഏജ് ഗ്രൂപ്പിൽ ഫിറ്റ്നസ് ടിപ്പുകൾ തരാനാണ് സുരേഷ് വരുന്നത്.
0: അടിപൊളി. ഇതുകൊണ്ടാണ് ഞാൻ എന്റെ മുത്തച്ഛനെ സൂപ്പർ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നത്. ഫിറ്റ്നസ് എന്നത് എല്ലാ പ്രായത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രായമായവർക്ക് അത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. മുത്തശ്ശൻ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ, ഞാൻ ഈ കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ.
1: ആ ശരി ശരി, എല്ലാവരോടും പറഞ്ഞേക്കൂ. പ്രഭാത ഭക്ഷണം കഴിക്കാൻ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് എത്തണമെന്ന് പറയൂ.
0: ഓക്കെ മുത്തശ്ശ. മുത്തശ്ശ, അവിടെ എത്തുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ഒക്കെ സംസാരിച്ചുകൊണ്ട് നടക്കാം.
1: എന്തിനെ കുറിച്ചാ ഞാൻ സംസാരിക്കേണ്ടത്?
0: മുത്തശ്ശ, ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രൈവിംഗിലാണ്. ഇതില്ലെങ്കിൽ ജീവിതം ഇരുട്ടിലാവും. എന്താണെന്ന് പറയാമോ?
1: ഓ, നീ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ. നിന്റെ ഈ കുസൃതി ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. കണ്ണ് അതല്ലേ അതിന്റെ ഉത്തരം?
0: എന്റെ മുത്തശ്ശൻ ഒരു ബുദ്ധിമാൻ തന്നെ. ശരി ഉത്തരമാണ്. അപ്പോ ഞാൻ സംസാരിക്കാൻ വന്നത് നമ്മുടെ കണ്ണുകളെ കുറിച്ചാണ്. വയസ്സാവുമ്പോഴേ മറ്റ് അവയവങ്ങളെ പോലെ നമ്മുടെ കണ്ണുകളും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്.
1: അതെ മോളെ, പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന രോഗമാണ് തിമിരം. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തിമിര രോഗത്തെ കുറിച്ച് പറയാമോ മോളെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അടൽ വയോ അഭ്യുദയ യോജന പദ്ധതി പ്രകാരം തിമിരം മൂലം കഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ?
0: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പൊ മുത്തശ്ശൻ ചോദിച്ചത്. ശരിയാണ്, അടൽ വയോ അഭ്യുദയ യോജന പ്രകാരം തിമിര ശസ്ത്രക്രിയക്ക് സഹായം നൽകുന്ന ഒരു പദ്ധതി സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചേ കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു പരിപാടി ഞാൻ മുത്തശ്ശനെ കേൾപ്പിച്ചു തരാം. ഇന്ന് നമ്മുടെ വയോജനങ്ങളുടെ സന്തോഷകരവും ആരോഗ്യപ്രദവുമായ ജീവിതത്തിന് സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതെ, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പു നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന. മുതിർന്ന പൗരന്മാർക്ക് തികച്ചും സൗജന്യമായ തിമിര ശസ്ത്രക്രിയയും ഈ പദ്ധതിയുടെ ഭാഗമായി നൽകി വരുന്നു. തിമിര രോഗം ബാധിച്ച് ദുരിതത്തിലായ ധാരാളം വയോജനങ്ങൾക്ക് ഈ പദ്ധതി ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട്. എന്താണ് തിമിരം? കണ്ണിന്റെ ലെൻസ് അധാര്യമാകുന്നത് മൂലം ക്രമേണ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. കണ്ണിന്റെ ലെൻസിൽ മൂടൽ മഞ്ഞു പോലെ ഒരു പാളി രൂപപ്പെടുമ്പോൾ കണ്ണിന്റെ കാഴ്ച വ്യക്തമല്ലാതാവുന്നു, കാണാൻ ബുദ്ധിമുട്ട് നേരിടുന്നു. പ്രായമായവരിലാണ് കൂടുതലും ഈ രോഗം കണ്ടുവരുന്നത്. വായന, ടിവി കാണൽ, റോഡിലൂടെയുള്ള നടത്തം, ചെറിയ ചില ജോലികൾ എന്നിവയൊക്കെ ചെയ്യാൻ തിമിര രോഗികൾ വലിയ പ്രയാസം നേരിടുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, തിമിരം എങ്ങനെ ചികിത്സിക്കാം? തിമിര ചികിത്സയുടെ പ്രധാന ഭാഗമാണ് ശസ്ത്രക്രിയ. തിമിരം ബാധിച്ച ലെൻസ് നീക്കം ചെയ്യുകയും പുതിയ ലെൻസ് മാറ്റിവെക്കുകയുമാണ് ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്. ഇന്ന് ഈ ശസ്ത്രക്രിയ വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ സ്ഥാനം. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ ഗവൺമെന്റ് പാവപ്പെട്ട ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പു നൽകുന്നു. ഈ പദ്ധതി അനുസരിച്ച് 100 മില്യൺ കുടുംബങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും വയോജനങ്ങളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ധാരാളം വയോജനങ്ങൾ സൗജന്യമായി തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. ശസ്ത്രക്രിയയുടെ മുഴുവൻ ചെലവും സർക്കാരാണ് വഹിക്കുന്നത്. ഒരു രൂപ പോലും രോഗി നൽകേണ്ടതില്ല. രാജ്യത്തെ ഗവൺമെന്റ് ആശുപത്രികളിലും നഴ്സിംഗ് ഹോമുകളിലും തിമിര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. സെക്ഷൻ 3. ഈ പദ്ധതിയുടെ ഗുണങ്ങൾ എങ്ങനെ നേടാം? നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമോ തിമിര രോഗബാധിതരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ഇതിനായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായി നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രത്തിലെത്തി വിവരങ്ങൾ തേടാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയി കണ്ണ് പരിശോധിക്കാം. ഡോക്ടർ നിങ്ങളുടെ കണ്ണ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്യും. തിമിര ശസ്ത്രക്രിയ വളരെ സാധാരണവും സുരക്ഷിതവുമായ ഒന്നാണ്. മിക്ക ശസ്ത്രക്രിയകളിലും ഒരു ലോക്കൽ അനസ്തേഷ്യ നൽകാറുണ്ട്. അതായത് രോഗി ഉണർന്നിരുന്നാലും വേദന അനുഭവപ്പെടില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുറച്ച് ദിവസത്തെ വിശ്രമം ഡോക്ടർ നിർദ്ദേശിക്കും. അതിനുശേഷം പതിയെ രോഗിക്ക് സാധാരണ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. തിമിരം ബാധിച്ചവർക്ക് അവരുടെ കാഴ്ചശക്തി വീണ്ടെടുക്കാനും സാധാരണ ജീവിതം തുടരാനും കഴിയുന്നു എന്നതാണ് ഈ ശസ്ത്രക്രിയയുടെ പ്രയോജനം. പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാണ്. അവരുടെ ദൈനംദിന ജോലികൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ചെയ്യാൻ കഴിയുന്നു. ഇനി നമുക്ക് ചില വയോജനങ്ങളുടെ വിജയാനുഭവങ്ങളെക്കുറിച്ച് കേൾക്കാം.
1: പേര് പറഞ്ഞ
2: ജോസഫ് തദേവോസ്.
1: എത്ര വയസ്സുണ്ട്?
2: 68.
1: തിമിര ശസ്ത്രക്രിയ നടത്തിയിട്ട് എത്ര വർഷമായി?
2: ഏകദേശം ഒരു വർഷം ആകുന്നേ ഉള്ളൂ.
1: ഒരു വർഷം ആകുന്നു അല്ലേ?
2: കൃത്യമായിട്ട് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല, ഒരു വർഷം ആകുന്നേ ഉള്ളൂ.
1: ഈ ശസ്ത്രക്രിയ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താ? ഏത് ഘട്ടത്തിലാണ് ചെയ്തത് നമ്മള്?
2: അത് എന്റെ ഇടത്തെ കണ്ണിന് കാഴ്ച കുഴപ്പമില്ലായിരുന്നു, പക്ഷെ വലത്തെ കണ്ണ് കാഴ്ച അങ്ങ് മങ്ങി. അത് ഞാൻ വയനാട്ടിലിരുന്ന സമയത്തും ഹോസ്പിറ്റലൊക്കെ പോയ സമയത്ത് ഒരു തിമിരത്തിന്റെ ആദ്യത്തെ പടിയാണ്. അപ്പൊ അത് തിമിരം ഒന്ന് കുറച്ചും കൂടെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. പക്ഷെ പെട്ടെന്ന് വയനാട്ടിൽ ഇങ്ങോട്ട് പോരേണ്ട ഒരു സാഹചര്യം വന്നപ്പോ ഇവിടെ വന്നപ്പോ എനിക്ക് തീരെ കണ്ണിന് കാഴ്ച അങ്ങ് കുറഞ്ഞു. ഒരു കണ്ണിന് മാത്രമേ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ, ഒരു കണ്ണ് കാഴ്ച കുറഞ്ഞു കുറഞ്ഞങ്ങ് വരികയാണ്. അപ്പൊ ഡോക്ടർക്ക് പോയി, ഡോക്ടർ ഗവൺമെന്റ് ഡോക്ടർത്താ പോയത്. അവര് പറഞ്ഞു ഇത് തിമിരം കൂടിപ്പോയി, കണ്ണിന് എന്തോ ഒരു ഞരമ്പ് ഒരു പിന്നെ ഇത് ഇത്തിരി തിക്കായി പോയി എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഈ കൈവെള്ളയിലൊക്കെ ഇങ്ങനെ കഴമ്പ് വന്നാലും കഴമ്പ് എന്നാ അവര് പറഞ്ഞത്, കഴമ്പ് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എന്നോട് അവര് പറഞ്ഞു അധികം താമസിക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് വന്നു, നമ്മള് പോയി ഓപ്പറേഷൻ ചെയ്യായിരുന്നു. കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഓപ്പറേഷൻ ചെയ്തത്.
1: നമുക്ക് പൈസ ചെലവ് വല്ലതും വന്നോ ഈ ഓപ്പറേഷൻ ചെയ്തതിന്?
2: പൈസ ഇല്ല അവര് പറഞ്ഞു, പ്രത്യേകിച്ച് പറഞ്ഞു പൈസ ചെലവൊന്നും ഇല്ലെന്ന് പറഞ്ഞു.
1: ഫ്രീയാണ്.
2: പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് കണ്ണട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവും, പിന്നെ അവിടെ ഒരാള് നമ്മുടെ കൂടെ
1: ഉണ്ടാവണം
2: അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിന് വേണ്ട ചില്ലറ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനുള്ള ചെലവുകളൊക്കെ തന്നെ ഉള്ളു.
1: മതി. അതിനുശേഷം നമുക്ക് എങ്ങനെയുണ്ട് കാഴ്ച? ഇപ്പം
2: കാഴ്ച നല്ലോണം, കണ്ണട വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇല്ലല്ല, കണ്ണട വെച്ചിട്ട് ഞാൻ കണ്ണട വെച്ച് നോക്കുമ്പോ എനിക്ക് ഒരു പ്രശ്നമായിട്ടാ തോന്നുന്നത്. ഇപ്പൊ ഇടത്തെ കണ്ണിന് കാഴ്ച കുറവുണ്ട്, കുറഞ്ഞു വന്നുപോയി. ഓപ്പറേഷൻ ചെയ്യുന്ന അവസരത്തില് എനിക്ക് അടുത്ത കണ്ണിന് നല്ല കാഴ്ചയായിരുന്നു, പക്ഷെ ഇപ്പൊ അത് കാഴ്ച കുറഞ്ഞു. അപ്പൊ എനിക്ക് ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ചിരിക്കുക.
1: ഓപ്പറേഷൻ പ്രയോജനപ്പെട്ടു അല്ലേ?
2: ഓ, അത് നന്നായിട്ട് പ്രയോജനപ്പെട്ടു, എനിക്ക് നന്നായിട്ട് കാണാം. ഞാനിപ്പോ കണ്ണട ഇല്ലാതെ വായിക്കുന്നൊക്കെ.
1: അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരം 60 വയസ്സ് കഴിഞ്ഞ ആൾക്കുള്ള സൗജന്യ ചികിത്സയായിരുന്നു.
2: ആണല്ലേ?
1: അതെ അതെ, അതിന്റെ ഭാഗമായിട്ടാണ് ആ ചികിത്സ ബേബിച്ചേട്ടന് സൗജന്യമായിട്ട് കിട്ടിയത്. അപ്പൊ അത് പ്രയോജനപ്പെട്ടല്ലോ.
0: നിരവധി വയോജനങ്ങളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തിമിര ശസ്ത്രക്രിയ ചെയ്ത് അവരുടെ ജീവിതം സുരക്ഷിതമാക്കിയത്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് സംസാരിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള സൗജന്യ തിമിര രോഗ ശസ്ത്രക്രിയയെക്കുറിച്ചാണ്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും തിമിരം ബാധിച്ച് ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അവരെ അറിയിക്കുക. ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ വയോജനങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയാണ്. കണ്ണുകൾ ശരീരത്തിന്റെ വിളക്കാണ്. ഏറ്റവും ശ്രദ്ധയോടെ കണ്ണുകൾ സംരക്ഷിക്കുക. നന്ദി.
1: മോളെ ലക്ഷ്മി, എത്ര ഉപകാരപ്രദമായാണ് ഈ പരിപാടി നീ പങ്കുവച്ചത്. ഇതാ നമ്മുടെ യാത്ര കഴിഞ്ഞു, നമ്മൾ ഓൾഡ് ഏജ് ക്ലബിൽ എത്തിക്കഴിഞ്ഞു.
3: നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.
1: പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മോടൊപ്പം എന്റെ സുഹൃത്ത് സുരേഷ് ഉണ്ട്. സുരേഷ് മുൻപൊരു ഫിറ്റ്നസ് പരിശീലകനായിരുന്നു. ഇന്ന് അദ്ദേഹം നമുക്ക് ചില ഫിറ്റ്നസ് ടിപ്പുകൾ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ സുരേഷേ, തുടങ്ങിക്കോളൂ.
4: ഭരതനും കൂട്ടുകാർക്കും എന്റെ നമസ്കാരം. നമ്മൾ വാർദ്ധക്യത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും ചെറുപ്പമായിരിക്കും. അതിന് ശരിയായ ഭക്ഷണക്രമം പാലിക്കണം, പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കണം, പതിവായി യോഗയും വ്യായാമവും ചെയ്യണം. ശരിയല്ലേ ഭരത?
0: അത് തന്നെ സുരേഷ് അങ്കിളെ, ശരിയാണ്. നല്ല ഭക്ഷണ രീതി സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നേ മുത്തശ്ശൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്.
4: അത് സത്യമാണ് മോളെ, നിന്റെ മുത്തച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ്. പോഷക സമ്പന്നമായ ശരിയായ ഭക്ഷണക്രമം, അത് ശീലമാക്കിയാൽ ഏത് പ്രായത്തിലും നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കും. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതായത് ഫ്രഷായ പച്ചക്കറികൾ, പ്രോട്ടീനും ഇരുമ്പും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ, മറ്റ് പോഷക ഘടകങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം.
5: നിങ്ങൾ പറയുന്നത് ശരിയാണ് സുരേഷേ, പക്ഷെ ഇത്തരം സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. മിക്ക വീടുകളിലും ഭക്ഷണ കാര്യത്തിൽ അത്ര ശ്രദ്ധയുള്ളവരല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിലൊന്ന് നോക്ക്. എന്നും പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കാൻ മാത്രം സാമ്പത്തിക സ്ഥിതി ഉള്ളവർ എത്ര പേരുണ്ടാവും? അപ്പൊ അവരുടെ കാര്യോ?
0: അതെ അങ്കിളെ, അവർക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് സീനിയർ സിറ്റിസൺസ് ന്യൂട്രീഷൻ ക്യാമ്പയിൻ. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഇത് നടത്തുന്നത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഒന്നാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പരിപാടി. ഇത് വയോജനങ്ങൾക്ക് പോഷകാഹാരവും മറ്റ് ആരോഗ്യ സേവനങ്ങളും ഉറപ്പു നൽകുന്നു.
4: മുതിർന്ന പൗരന്മാരുടെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായി കുറച്ച് ദുർബലരായ മുതിർന്ന പൗരന്മാരുടെ പോഷക ആഹാരപരമായ ആവശ്യങ്ങൾ നിറവേറ്റി അവരുടെ ആരോഗ്യവും ജീവിത നിലവാരവും ഉയർത്തുക എന്നതാണ് ഈ ക്യാമ്പയിനിന്റെ തന്നെ പ്രധാന ലക്ഷ്യം.
1: നമുക്ക് വയസ്സാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ പോഷക ഘടകങ്ങളുടെ അളവ് കുറഞ്ഞു വരും. ഈ കുറവ് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കും. അങ്ങനെ പല രോഗങ്ങളും വരാനുള്ള സാധ്യത കൂടും. ശരിയായ പോഷകങ്ങളൊക്കെ കഴിച്ച് എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് സുരേഷിനെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചത്.
4: അതെ, ഞാൻ പറഞ്ഞത് തീർക്കാം. പോഷക സമൃദ്ധമായ ആഹാരം വില കൂടിയതാകണമെന്നില്ല. അത്തരം ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് പാല്, മുട്ട, ഓരോ സീസണിലും ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പയർ, ധാന്യങ്ങൾ എന്നിവയൊക്കെ.
0: അതെ, ഇന്ന് നമ്മോടൊപ്പം ഒരു ഡയറ്റീഷ്യൻ കൂടിയുണ്ട്. മുതിർന്നവരിൽ എങ്ങനെ പോഷകാഹാരശീലം വളർത്താമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അദ്ദേഹത്തിന്റെ അഭിമുഖം കേൾക്കാം.
6: ഡയറ്റീഷ്യൻ ജിജി രാജേഷ് സംസാരിക്കുന്നു.
7: അപ്പൊ നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. കാര്യം മുമ്പെന്ന് പറയുന്ന നമുക്ക് ആ ഒരു നേരത്തെയുള്ള ഏജ് ഗ്രൂപ്പിലൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എക്സസൈസ് ഉണ്ടാവും, നമുക്ക് ജോലിയാണ്, അപ്പം നമ്മളെ പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞ് നമ്മുടെ ആ ഒരു 50 above ഒക്കെ വരുമ്പം, നമുക്ക് റിട്ടയർമെൻറ്റ് അങ്ങനെയൊക്കെ വരുമ്പം, നമ്മൾ കൂടുതലും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ കുറയും. പിന്നെ നമുക്ക് മാനസികമായിട്ടും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം നമ്മൾ മെൻ്റലിയും കുറച്ച് ഡിമ്മായി പോവും. അപ്പം അതല്ല, നമുക്ക് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. പിന്നെ നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ നേരത്തെ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് എക്സസൈസ് ഉള്ള സമയത്ത്, അതായത് നമുക്ക് ജോലിയുണ്ട്, പല കാര്യങ്ങളുണ്ട്, അപ്പം നമ്മൾ ഫുഡ് ഇൻടേക്ക് കുറച്ച് കൂടുതലാണെങ്കിലും നമ്മുടെ കുറച്ച് എക്സസൈസും നമ്മുടെ നടത്തിയിലൂടെ കുറേയൊക്കെ അങ്ങ് എരിഞ്ഞു പോകുന്നതാണ്. പക്ഷേ നമുക്കൊരു ഏജ് കഴിയുമ്പം നമുക്ക് ദഹനം വളരെ കുറവായിരിക്കും. അപ്പം നമുക്ക് പണ്ടത്തെ പോലെ കഴിക്കാനുള്ളൊരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഫാറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊഴുപ്പ് അടിഞ്ഞ് നമുക്ക് പല അസുഖങ്ങൾ വരാനുള്ള ചാൻസും ഉണ്ടാവും. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്ന്, നിങ്ങൾ മുഖ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് ഭക്ഷണം തന്നെയാണ്. രണ്ടാമത് എക്സസൈസ്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നടത്ത നിർബന്ധം. കാരിപ്പോൾ ഒരുപാട് പേർക്ക് അസുഖങ്ങളും, ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തവരായിരിക്കും, ഷുഗർ ഉള്ളവരായിരിക്കും, അങ്ങനെ പല അസുഖങ്ങളുള്ളവരായിരിക്കും എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുക അങ്ങനെ ചെയ്യരുത്. മാക്സിമം നമ്മളെക്കാൾ മീൻസ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നടക്കുക ഒരു 15-20 മിനിറ്റ് കുറഞ്ഞത്. അത്യാവശ്യം നമുക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു 45 മിനിറ്റ് അത് ഡിവൈഡ് ചെയ്ത് രാവിലെയും വൈകിട്ടുമായിട്ട് നടക്കുക. പിന്നെ നമ്മുടെ ചുറ്റും കുറച്ച് ഗാർഡനിങ്, നമുക്ക് വീട്ടിൽ ഒരുപാടുണ്ട്, നമുക്ക് കൃഷി ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻഗേജ്ഡ് ആകുമ്പം നമ്മൾ ഫിസിക്കലി നമ്മൾ നല്ലതായിട്ടിരിക്കും, മാനസികമായിട്ടും നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത്. രണ്ടാമത് ഭക്ഷണത്തെ പറ്റി. ഭക്ഷണം നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ ദഹനം, അതായത് ഒരു പ്രായം കഴിയുമ്പം ദഹനം വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ പഴയ പോലെ ആഹാരം ഒരുമിച്ചെടുക്കാതെ നമ്മളത് ഡിവൈഡ് ചെയ്തെടുക്കുക, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പ്രായമാവുന്നവർക്ക് ദഹനത്തിൽ ബുദ്ധിമുട്ടുള്ള, ഒന്നും കൂടെ ബുദ്ധിമുട്ടുള്ളവർക്ക്, നമുക്കിപ്പോൾ രാവിലെ ഒരു 3 ഇഡലി കഴിക്കുന്നവരാണെന്ന് വിചാരിച്ചു, അത് നമ്മളെപ്പോഴും ഒരു ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത്. അപ്പോൾ രാവിലത്തെ ഡിവൈഡ് ചെയ്ത്, അതായത് ഇഡലി ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് കഴിക്കുന്നവരായിരിക്കും, അത് 8 മണിക്ക് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 2 ഇഡലി രാവിലെ 8 മണിക്ക് കഴിച്ചിട്ട് ഒരു 9-9:30 ആകുമ്പോൾ ബാക്കി ആ 1 ഇഡലിയും കൂടെ കഴിച്ചാൽ നമുക്ക് ദഹനം ഒന്നും കൂടെ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ 9:30 അല്ല 10 ആയാലും മതി, കാര്യം 2 മണിക്കൂർ ഗ്യാപ്പിട്ട് എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ദഹനത്തിന് സഹായിക്കും. ഉച്ചയ്ക്ക് അതേപോലെ തന്നെ ഒരു 12-12:30 ആ ഒരു ടൈമിൽ നമുക്ക് ഫുഡ് എടുക്കാം, ലഞ്ച്. അതും ചോറ് പഴയ പോലെ അങ്ങ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കാതെ ക്വാണ്ടിറ്റി അളവൊക്കെ ഇത്തിരി കുറയ്ക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ മീൻ കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കുക, പിന്നെ എന്തെങ്കിലും ഒരു സാലഡ്. കാര്യം നമുക്ക് ഈ ഒരു പ്രായത്തിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും പേഷ്യൻസിന്. അപ്പം നമുക്ക് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ല. അപ്പം കുറച്ച് പ്രായത്തിൽ നമ്മൾക്ക് കാണാം പേഷ്യൻസിന് ചിലപ്പോൾ ചവയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പം അങ്ങനെയുള്ളവർ മലക്കറി ശരിക്കും കഴിക്കത്തില്ല. അപ്പം നമുക്ക് ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല മലക്കറി നല്ല വേവിച്ച് ഉടച്ച് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സാമ്പാറിൻ്റെ രൂപത്തിൽ കൊടുക്കാം. പക്ഷേ കിഴങ്ങ് അങ്ങ് ഒരുപാട് ചേർക്കാതെ ബാക്കി മലക്കറിയൊക്കെ നല്ല വേവിച്ച് ഉടച്ച് കൊടുത്താൽ അത് നമുക്ക് ഫൈബർ കിട്ടുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം. പിന്നെ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അല്ലാത്ത പേഷ്യൻസിന് നമുക്ക് ഡെയിലി ഒരു ചെറുപഴമോ അല്ലെ ഒരു ആപ്പിളോ പപ്പായയോ, പപ്പായൊക്കെ വളരെ നല്ല ഫ്രൂട്ട്സ്, ഇതിലേതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രായമുള്ളവർക്ക് കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്, അതായത് നമുക്ക് കാലറി വേണം, പ്രോട്ടീൻ അത്യാവശ്യമാണ്, അതേപോലെ കാൽസ്യം, പിന്നെ മിനറൽസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഈ മിനറൽസും ഒക്കെ കിട്ടുന്ന നമുക്ക് കൂടുതലും മലക്കറികളിലൂടെയാണ്. പിന്നെ പ്രോട്ടീൻ കിട്ടുന്ന മീൻ, അപ്പോൾ എപ്പോഴും കൊച്ചു മീനുകൾ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉച്ചയ്ക്കും രാത്രി മീൻ കൊടുക്കണം, നല്ലതാണ്. അല്ല മീൻ കഴിക്കാത്തവരാണെങ്കിൽ പയറുവർഗത്തിൽ വരുന്ന ഏതെങ്കിലും കഴിക്കാം. പിന്നെ പയർ നമുക്ക് ഒരുപാടങ്ങ് വേണ്ട, കാര്യം ചിലവർക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ കാണും, അങ്ങനെയുള്ളവർക്ക് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക.

0: അപ്പോൾ ഇതാണ് നമ്മൾ പ്രോട്ടീൻസ് നമുക്ക് നമുക്ക് ഈ പ്രായമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് മിനറൽസ്, നമുക്കൊരു ഏജ് കഴിയുമ്പോൾ നമുക്ക് കാണാം എല്ലാവർക്കും മുട്ടുവേദന, കാലുവേദന അങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് ഈ കൂര് റാഗി വളരെ നല്ലൊരു ഇതാണ്. അപ്പോൾ അത് ഒരു ചെറുധാന്യത്തിൽ വരുന്നതാണ്. അത് നമുക്ക് കാച്ചി, പക്ഷെ പാലധികം ചേരാതെ, ഷുഗറൊന്നും ഇല്ലേ, നമുക്ക് കരിപ്പോട്ടിയും കൂടി ഇട്ട് നമുക്ക് കാച്ചി കൊടുക്കുക. അപ്പോൾ അവർക്ക് അതിലൂടെ അയൺ കിട്ടും, ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, കാൽസ്യം ധാരാളം ഉണ്ട്. ഏറ്റവും വില കുറഞ്ഞൊരു സംഭവമാണ് ഈ കൂരമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പൂവമാൻസ് വിൽക്കുന്ന അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് പേഷ്യൻസിന് ധൈര്യമായിട്ട് കൊടുക്കാം. വില അധികം വിലയാവത്തും ഇല്ല. അതിൽ കുറച്ച് കരിപ്പോട്ടി ഇട്ട് പാലധികം ചേരാതെ സൂക്ഷിച്ചോണം. കാര്യം ഈ കൊഴുപ്പ് പ്രശ്നമുള്ള പേഷ്യൻസ് കാണും. അപ്പോൾ അവർക്ക് പാലധികം ചേരാതെ ഡെയിലി ഒരു ചെറിയൊരു കപ്പ്, ഒരു 200 ml അത് മതി, അത് ഡെയിലി കാച്ചി അത് നമ്മുടെ ഒരു ഡയറ്റിൻ്റെ ഭാഗമാക്കാനായിട്ട് നോക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോട്ടീന് വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മീനും കൊടുക്കുക.
1: ഇപ്പൊ ഈ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. പക്ഷെ ഭരത, ഇത്തരം സൗകര്യങ്ങളെല്ലാം നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും? കാരണം ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. സാമ്പത്തികപരമായും ഞങ്ങളൊന്നും ഉള്ളവരല്ല.
2: തീർച്ചയായും ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പക്ഷെ അതിനു മുൻപ് മറ്റു ചില വയോജനങ്ങൾ അവരുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മോട് സംസാരിക്കും. നമുക്ക് അതൊന്ന് കേട്ടാലോ?
3: ആയിക്ക പേരെന്ന് പറഞ്ഞോളൂ.
4: അബ്ദുള്ള.
3: അബ്ദുള്ള എന്നാണ് പേരല്ലേ. ആ സ്ഥലം എവിടെയാ?
4: വെള്ളമുണ്ട, 10th mile.
3: എത്ര വയസ്സുണ്ട് ഇപ്പോ?
4: എനിക്ക് 67 കഴിഞ്ഞ്.
3: 67-ാമത്തെ വയസ്സിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
4: ജോലിയൊന്നുമില്ല.
3: ആ വീട്ടിലാണോ?
4: വീട്ടിലാണ്. ജോലി ഉണ്ടായിരുന്നു, അത് റിട്ടയർഡായി.
3: ആ എന്ത് ചെയ്യുമായിരുന്നു?
4: പഞ്ചായത്തിലായിരുന്നു.
3: ആ പഞ്ചായത്തിൽ പൊതുപ്രവർത്തനമായിരുന്നു അല്ലേ?
4: അതെ.
3: ഓ അത് ശരി. എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വയോജന ജീവിതം എങ്ങനെയുണ്ട്?
4: വയോജന ജീവിതം ഇപ്പം കുഴപ്പമില്ലാണ്ട് പോകുന്നത്. മക്കളും മക്കളെ കുട്ടികളിലും കൂടെ ഉള്ളതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്.
3: സന്തോഷമുണ്ട് അല്ലേ.
4: അതെ.
3: എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകാറുണ്ടോ?
4: യാത്ര ഇല്ല, ഞാനിപ്പോ അടുത്താഴ്ച പോകുന്നുണ്ട് വയോജനങ്ങളെയും കൂട്ടിയിട്ട്. ഒരു ദിവസത്തെ ടൂർ യാത്രയുണ്ട്.
3: ഉണ്ട് അല്ലേ.
4: 25-ാം തീയതി.
3: എങ്ങോട്ടാ പോണേ?
4: അത് വടകര. പിന്നെ പുറം ലോകം കാണാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടല്ലോ, ബ്രാഞ്ച് നേരെ അവരെ കൂട്ടിയിട്ട് ഒരു യാത്രയുണ്ട്. അത് സ്പോൺസർ ചെയ്ത് പെരുവണയുള്ള വള്ളി മുയ്ചൂട്ടിയാണ്.
3: ഓ അത് ശരി.
4: അപ്പോൾ അവര് പറഞ്ഞ് പരമാവധി ആൾക്കാരൊക്കെ ചേർക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
3: സാധാരണ വയോജനങ്ങള് നല്ല വൈറ്റമിൻസും പോഷകാഹാരങ്ങളും കഴിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇക്കയുടെ ഒരു ജീവിതത്തിലെ ഭക്ഷണ ശൈലിയൊക്കെ എങ്ങനെയാ?
4: ഭക്ഷണ ശൈലി എന്ന് വെച്ചാൽ രാവിലെ നാസ്തു കഴിക്കും, ഇനി പുട്ടോ ദോശയോ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാവും. ഇറച്ചിയും മീനൊന്നും അങ്ങനത്തെ പ്രധാനമൊന്നും ഇല്ല എനിക്ക്. നല്ല ഭക്ഷണം ഇരിക്കണം, അത് കൃത്യസമയത്ത് കിട്ടണം, അതാണ് എനിക്കുള്ളത്.
3: അതെ അതെ, വളരെ വലിയ പോയിന്റ് ആണ്, വലിയ കാര്യമായിട്ടുള്ള പോയിന്റ് ആണ്. ഭക്ഷണം ചെറുതാണെങ്കിലും കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളത് അല്ലേ.
4: കൃത്യസമയത്ത് കഴിക്കാന്നുള്ളത്.
3: രാവിലെ നാസ്തയ്ക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെടാറുള്ളത് ഭക്ഷണം?
4: രാവിലെ എന്തായാലും കുഴപ്പമില്ല, പുട്ടുണ്ടാവും ദോശ ഉണ്ടാവും. അത് ഇവരുണ്ടാക്കുന്ന എന്തായാലും കഴിക്കില്ല, നമുക്ക് താല്പര്യമൊന്നുമില്ല.
3: നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം ഇത്ര പല പോഷകാഹാരങ്ങൾ, ഇപ്പൊ കാലാവസ്ഥ മാറുന്നു, അതുപോലെ ചില ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ചില പോഷകങ്ങളുടെ അഭാവം വരുമ്പോൾ പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ?
4: അങ്ങനെ ഇടയ്ക്ക് ഒരു അസുഖം വന്നിരുന്നു, ഇങ്ങനെ ചെറിയൊരു ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്ത് ഉപയോഗം കുറച്ച് കൂടുതലില്ലെങ്കിലും അവര് ഡോക്ടർ പറഞ്ഞ കുറച്ച് കൂടുതലാണ്. ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വരുന്നേരേനും ഗുളിക കഴിക്കുന്നത്, ഇപ്പൊ 2 നേരം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ ഇന്ന് മുതൽ അങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അത് ചില ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും വന്നത്. അത് വീട് പണിയും തിരക്കില്ലായ കൊണ്ട് ഒരുപാട് പണിയുണ്ട്, വെറുതെ നിൽക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടും സാധനം മേടിച്ചിട്ടും വീട്ടിലെ പണിയും എടുത്തിട്ടൊക്കെ അങ്ങനത്തെ ഒരു ടയർഡ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അസുഖവും കാര്യങ്ങളൊന്നും ഇല്ല.
3: ഇല്ല, നമ്മൾ ചില ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണം ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചില ആഹാര സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിക്കാറും ഉണ്ടായി കഴിക്കാറൊക്കെ ഉണ്ടോ?
4: മേടിക്കലുണ്ട്.
3: ഏത് തരത്തിലുള്ള ആഹാരങ്ങളോ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്?
4: അത് ഇവരെ എന്റെ സ്വന്തം ഇഷ്ടമല്ല. ഇവർക്ക് താല്പര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ബ്ലൂസ്റ്റ് വേണമെന്ന് പറയും, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക താല്പര്യം, എല്ലാവരും ഇഷ്ടപ്രകാരം ഞാനും അങ്ങനെ നടക്കുന്ന മാത്രമേ ഉള്ളൂ. എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഒന്നും മേടിക്കലും കഴിക്കലൊന്നുമില്ല.
3: പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കും?
4: പച്ചക്കറിയൊക്കെ കഴിക്കും.
3: നമ്മൾ നട്ടുണ്ടാക്കുന്ന പച്ചക്കറിയാണോ അതോ കടയിൽ നിന്ന് മേടിക്കുന്നതാണോ?
4: കടയിൽ നിന്ന് മേടിക്കും. ഇപ്പൊ ഞാൻ കുറെ നട്ടിട്ടുണ്ട്, പച്ചക്കറി ഉണ്ട്. കുറച്ച് തൈകൾ മേടിച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നനക്കാനുള്ള സൗകര്യമല്ലുണ്ട്, പക്ഷെ ഉഷാറായി വരുന്നുണ്ട്. കുറച്ച് മുളക് ഉണ്ടായി പറിക്കൽ തുടങ്ങി, പയറുണ്ടായി അത് കഴിഞ്ഞു കുറച്ച്. ഇനിയിപ്പോ വെണ്ടയുണ്ട്, വഴുതനുണ്ട്, ബാക്കി ഇതെല്ലാം ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നു. ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ നട്ടിട്ടുണ്ട്, എല്ലാം വലുതാകുന്നുണ്ട്, ഉഷാറാകുന്നുണ്ട്.
3: ഓക്കെ. പാലും പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ പയറു വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കാറുണ്ടോ? പാൽ ചായ കുടിക്കാറുണ്ടോ?
4: പാൽ ചായ കുടിക്കലുണ്ട്. അത് വസ്ത്ര നിർബന്ധമൊന്നുമില്ല, പാൽ ചായ തന്നെ വേണം. ചിലപ്പം കുടിക്കും, ചിലപ്പം വേണ്ടെന്നറിയും, ഇത്രയേ ഉള്ളൂ, നിർബന്ധമൊന്നുമില്ല.
3: വീട്ടിൽ ഉള്ള മറ്റുള്ള ആളുകൾ ഇക്കൈക്ക് കൂടുതൽ പോഷകങ്ങൾ കഴിക്കേണ്ട പ്രായമാണ്, അതുകൊണ്ട് കൂടുതൽ കഴിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉള്ളവരാണോ?
4: ആ, അതൊക്കെ ചിന്തയുള്ള ആൾക്കാരില്ല. അവർക്ക് എപ്പോൾ നിത്യം പാല് വേണം, പിന്നെ വിറ്റാമിൻസ് ഉള്ള സാധനം വേണം, ഫ്രൂട്ട്സ് വേണം, ഇതൊക്കെ പറയും. എല്ലാം കൊണ്ടുവരുത്തുണ്ട്, ആളുകൾ കഴിക്കലുണ്ട്.
3: എന്തായാലും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് വയോജന കാലഘട്ടം, വാർദ്ധക്യ കാലഘട്ടം, പല പോഷകങ്ങളുടെ അഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറുമ്പോഴും രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ സാധ്യതയുണ്ട്. അതിനെ മുൻകരുതലായിരിക്കുക, നല്ല ഭക്ഷണം, പ്രത്യേകിച്ച് നേരത്തെ ഒക്കെ പറഞ്ഞത് പ്രധാന പോയിന്റാണ്, സമയത്ത് കഴിക്കുക എന്നുള്ളത്. എന്തായാലും വളരെയധികം നന്ദി, നന്നായി സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ.
4: ഓക്കെ
3: ഓക്കെ.
5: ഫാത്തിമ, താമസമുള്ള കൊണ്ട് തന്നെ
3: ഈ പ്രായത്തില് ഭക്ഷണ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ?
5: ഭക്ഷണം ഷുഗർ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റൂലല്ലോ. പിന്നെ രാത്രി പപ്പാത്തിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഇതൊന്നുമില്ല. പിന്നെ പച്ചക്കറിയോ എല്ലാം കഴിക്കും.
3: പച്ചക്കറിയൊക്കെ ധാരാളം കഴിക്കുന്നുണ്ടോ? പഴവർഗ്ഗങ്ങളൊക്കെ,
5: പഴം, പച്ചക്കറി എല്ലാം കഴിക്കും. പറ്റുന്നെല്ലാം കഴിക്കും.
3: കഴിക്കും.
5: ഷുഗറിന് പറ്റാത്ത കഴിക്കൂല.
3: നമ്മൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഡോക്ടർമാർ പറയാറുണ്ടോ വൈറ്റമിൻ കുറവുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ട്, ഭക്ഷണം ധാരാളം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ടോ?
5: കാൽസ്യത്തിന്റെ കുറവാണ്.
3: കാൽസ്യത്തിന്റെ കുറവുണ്ട് അല്ലേ?
5: കാൽസ്യത്തിന്റെ കുറവ് നല്ലോണമുണ്ട്.
3: അപ്പൊ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ധാരാളം കഴിക്കണം.
5: കഴിക്കലുണ്ട്. പാല് പറഞ്ഞിട്ട് ചായ കുടിക്കുക.
3: മറ്റേ ഈത്തപ്പഴം അങ്ങനെ കഴിക്കാറുണ്ടോ?
5: പക്ഷെ ഈത്തപ്പഴം ഇപ്പൊ ഈ ഷുഗർ, വല്ലാണ്ട് ഷുഗർ കൂടുമ്പോൾ.
3: ഈ ഷുഗറും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പല ആഹാരങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ?
5: ഉപേക്ഷിക്കേണ്ടി വരും.
3: ഷുഗർ ഇപ്പൊ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നുണ്ടോ?
5: ഇപ്പം ഗുളിക കഴിക്കുന്നുണ്ട്, മൂന്ന് നേരം ഗുളി കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ വെക്കുന്നുണ്ട്.
3: എത്ര പ്രായം മുതൽ നമുക്ക് ഷുഗർ ഉണ്ടായിരുന്നു?
5: ഷുഗർ വന്നിട്ട് ഇപ്പം 10-12 വർഷമായി. ഒരു ബ്ലീഡിംഗ് ഉണ്ടായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ബ്ലീഡിങ്ങിന്റെ ഗുളിക, ചില ഗുളികയിലെല്ലാം
3: ഉണ്ടാവും.
5: ഇത് ഞാൻ കഴിച്ചതിന്റെ ശേഷം പിന്നെ അത് പോയില്ല.
3: ഓ, ആ അസുഖത്തിന് മരുന്ന് കഴിച്ചപ്പോ പിന്നെ ഷുഗർ ആ കൂടെ പിന്നെ വന്നു, പിന്നെ പോയില്ലേ?
5: പിന്നെ പോയില്ല. കാരണം എല്ലാവർക്കും ഷുഗർ ഉണ്ട്, നമുക്ക് ഉമ്മാക്കുണ്ട്,
3: പാരമ്പര്യഘടകം കൂടെ ആണല്ലോ അല്ലേ?
5: പാരമ്പര്യത്തിക്കുണ്ട്, ആങ്ങൾക്കുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്.
3: ഷുഗർ വരുമ്പം നമ്മള് വ്യായാമം ചെയ്യലോ നടക്കലോ ഒക്കെ ഉണ്ടോ?
5: വ്യായാമം ചിലപ്പോൾ ചെയ്യും, പിന്നെ നടക്കല്, പിന്നെ ഡിസ്കിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം നടക്കാനാവില്ല, എന്നാലും കുറേലും നടക്കും. ഇപ്പം പറ്റാന ഒരു 2 മാസമായിട്ട് കുറച്ച് പ്രശ്ന, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, ഷുഗറിനും വല്ലാണ്ട് കൂടിയുണ്ട്.
3: സാധാരണ ഗതിയില് നമുക്ക് ഇത്ര അസുഖങ്ങൾ വരുമ്പം കൂടുതൽ പതുക്കെ ആണെങ്കിലും ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യണം. പച്ചക്കറികളും പഴങ്ങളും ഷുഗറിനെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെ കഴിക്കേണ്ടതുണ്ട്. പക്ഷേ ഷുഗർ കൂടാതെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാമെന്ന് ഒരു ഡോക്ടറോട് ചോദിച്ചറിയുകയും അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. എന്തായാലും സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ. താങ്ക് യു.
6: ഇനി നമുക്ക് എല്ലാവരുടെയും പ്രധാന സംശയത്തിന് ഉത്തരം നൽകാം. സാമ്പത്തികമായി ദുർബലരായവർ എന്തു ചെയ്യും? മുമ്പ് പറഞ്ഞതുപോലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അതിലൊന്നാണ് വയോജനങ്ങൾക്കുള്ള സംയോജിത പരിപാടി. ഈ പരിപാടി മുതിർന്ന പൗരന്മാരുടെ പോഷകാഹാരവും മറ്റ് ഭക്ഷണ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി പദ്ധതിയിടുന്നുണ്ട്. വയോജനങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശത്തുള്ളവരിൽ, പോഷക ഘടകങ്ങൾ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് പോഷകാഹാര ക്യാമ്പയിനിന്റെ ലക്ഷ്യം. മുതിർന്ന പൗരന്മാർക്ക് ദിവസവും പോഷക സമൃദ്ധമായ ആഹാരം നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്.
2: അതേ സുഹൃത്തുക്കളെ, ലക്ഷ്മി കാര്യങ്ങളൊക്കെ വളരെ ശരിയായി തന്നെ പറഞ്ഞു. കൂടാതെ ഈ ക്യാമ്പയിൻ പ്രാദേശിക വിഭവങ്ങളിലുള്ള പോഷകാഹാര പ്രചരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, പാൽ, മുട്ട തുടങ്ങിയവ പോഷകാവശ്യങ്ങൾക്കായി തിരഞ്ഞെടുക്കാം.
6: ഈ പദ്ധതി പ്രാദേശിക ഭക്ഷ്യ വിഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വയോജനങ്ങൾക്ക് നല്ല ഫ്രഷ് ആയ ഭക്ഷണം ചൂടോടെ ലഭിക്കുന്നു. പോഷകാഹാരം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതോടൊപ്പം ഇത് പ്രദേശത്തെ കർഷകർക്ക് സഹായമാവും.
2: കൂടാതെ ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ മുതിർന്ന പൗരന്മാർക്കും 20 രൂപ പ്രതിദിന അലവൻസും ലഭിക്കും. പ്രാദേശിക ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുന്നതിനും മറ്റുമാണ് ഈ തുക ഉപയോഗിക്കേണ്ടത്.
1: അത് കൊള്ളാം. നമ്മുടെയൊക്കെ വാർദ്ധക്യകാലം സുവർണ കാലമാവുകയാണല്ലോ.
6: അപ്പോ എല്ലാ വയോജനങ്ങൾക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള അടൽ വയോ അഭ്യുദയ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. നന്ദി.
7: വയോമിത്ര, നമ്മുടെ വയോധികർ, നമ്മുടെ അഭിമാനം.
8: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
2: സമുദ്രം എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരിയും ബി വസന്തയും കെ സുകുമാരൻ നായരും പാടിയ ഗാനം ഇനി നമുക്ക് കേൾക്കാം. ജി ദേവരാജന്റെ സംഗീതമാണിത്. ഗാനരചന യൂസഫ് അലി കേച്ചേരി.

ഭൂമിദേവി പുഷ്പിണിയായി. ഈ ചിത്രത്തിലെ ഗാനം പി മാധുരി ആലപിച്ചത്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജിദേവരാജൻ.

ഓമന എന്ന ചിത്രത്തിലെ ഗാനമാണ് ജമന്തി പൂക്കൾ എന്ന് തുടങ്ങുന്ന ഈ പാട്ട്. വരികളെഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ, ആലപിച്ചത് കെ ജെ യേശുദാസ്.

മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ. ഈ പാട്ട് കെ ജെ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം പകർന്നത് കെ ജി ജോയ്. ചിത്രം സായൂജ്യം.

ചിത്രം രാത്രിവണ്ടി. സംഗീതം MS ബാബുരാജ്. രചന P ഭാസ്കരൻ. ആലപിച്ചത് KJ യേശുദാസും S ജാനകിയും.

ഇനിയും കഥ തുടരും. ഈ ചിത്രത്തിന് വേണ്ടി പൂവച്ചൽ ഖാദർ വരികളെഴുതി ശ്യാമിന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയത്.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നമ്മുടെ വളർച്ച മറ്റുള്ളവർ കാണണം, അവർ നമ്മളെ അഭിനന്ദിക്കണം എന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. ഒരു പുതിയ വസ്ത്രം ധരിച്ചാലോ ഒരു കാര്യം നേടിയാലോ മറ്റുള്ളവർ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാൻ നമ്മുടെ മനസ്സ് കൊതിക്കും. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ആഗ്രഹം എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങൾ മറ്റൊരു മനുഷ്യനായി മാറും. മനഃശാസ്ത്രം പറയുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി കാത്തുനിൽക്കുന്നത് അവസാനിപ്പിക്കുന്ന നിമിഷം ജനിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ പതിപ്പാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം ഇത്രയേറെ അപകടകാരി ആകുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ ശ്രദ്ധ മറ്റുള്ളവരെ പ്രീണിപ്പിക്കുന്നതിലായിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു. എന്നാൽ ആര് എന്ത് വിചാരിച്ചാലും എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തണം എന്ന് തീരുമാനിക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. അവിടെ ഭയമില്ല, ആശങ്കകളില്ല. പകരം കൃത്യമായ തീരുമാനങ്ങളും ലക്ഷ്യബോധവും മാത്രമേയുള്ളൂ. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ എന്നെ കളിയാക്കുമോ, ഈ ചിന്തകളാണ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. ഈ ചിന്തകളെ മുറിച്ചു മാറ്റുന്നതോടെ സാമൂഹികമായ സമ്മർദ്ദങ്ങൾ ഇല്ലാതാകുന്നു. ജഡ്ജ്മെന്റുകളെ ഭയപ്പെടാത്ത ഒരാളെ തളർത്താൻ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. അവിടെയാണ് നിങ്ങൾ അൺസ്റ്റോപ്പബിൾ, അല്ലെങ്കിൽ ആർക്കും തടയാൻ കഴിയാത്ത വ്യക്തിയായി മാറുന്നത്. മറ്റുള്ളവരുടെ പുകഴ്ത്തലുകളിൽ അമിതമായി സന്തോഷിക്കുകയോ പരിഹാസങ്ങളിൽ തളരുകയോ ചെയ്യാത്ത അവസ്ഥയാണ് ഇത്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കും. ഈ വൈകാരിക സ്ഥിരത നിങ്ങളെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാൻ സഹായിക്കുന്നു. യഥാർത്ഥ വളർച്ച പലപ്പോഴും നിശബ്ദമായിരിക്കും. ലോകത്തെ കാണിക്കാനല്ല, മറിച്ച് തന്നെ തന്നെ മെച്ചപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് വരുമ്പോൾ നിങ്ങളുടെ ഓരോ ചുവടുവയ്പും കൂടുതൽ ആഴമുള്ളതാകുന്നു. ഇത് നിങ്ങളുടെ ശീലങ്ങളെയും കഠിന അധ്വാനത്തെയും കൂടുതൽ ദൃഢമാക്കുന്നു. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമേ അല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതാണ് പ്രധാനം. അംഗീകാരങ്ങൾക്കായി കൈനീട്ടുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉടമയായി മാറുന്നു. അന്ന് നിങ്ങൾ കൈവരിക്കുന്ന ആത്മവിശ്വാസം ഈ ലോകത്തിന് അത്ഭുതമായിരിക്കും. നിശബ്ദമായി വളരുക, നിങ്ങളുടെ വിജയം ലോകമറിയട്ടെ. പക്ഷേ ഈ അറിവിനായി നിങ്ങൾ കാത്തുനിൽക്കരുത്.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മൾ ഏറ്റവും വില കുറഞ്ഞതായി കാണുന്നതും എന്നാൽ നമ്മുടെ ആയുസ്സിനും ബുദ്ധിക്കും ഏറ്റവും നിർണായകമായതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉറക്കം. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നിയാൽ മതി എന്ന് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ ശാസ്ത്രം ഈ ധാരണയെ മാറ്റിമറിക്കും. സുഖകരമായ ഉറക്കം എന്നത് വെറും ഉന്മേഷം നേടാനുള്ള മാർഗം മാത്രമല്ല, നമ്മുടെ തലച്ചോറിന്റെ ദീർഘകാല ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ശക്തമായ കവചമാണ് എന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. മോശം ഉറക്കം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിന്റെ വലിപ്പം കുറയ്ക്കുന്നതെന്നും പ്രത്യേകിച്ച് അൽഷിമേഴ്സ് രോഗത്തിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാമെന്നും മനസ്സിലാക്കിയിരിക്കണം. തലച്ചോറിന്റെ ആരോഗ്യം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട പുതിയ പഠനം ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തുകൊണ്ടുവന്നു. മോശം ഉറക്കത്തിന്റെ ഗുണനിലവാരം തലച്ചോറിന്റെ ചില ഭാഗങ്ങളുടെ ചുരുങ്ങലുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. ഗവേഷകർ ഒരു ദശാബ്ദത്തിലേറെയായി 270 ആളുകളെ നിരീക്ഷണത്തിനായി തെരഞ്ഞെടുത്തു. ക്ലിനിക്കൽ ടെസ്റ്റുകൾ വഴി അവരുടെ ഉറക്കത്തെ നിരീക്ഷിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ തലച്ചോറ് സ്കാൻ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഫലം ഇങ്ങനെയായിരുന്നു. REM, അതായത് റാപ്പിഡ് ഐ മൂവ്മെന്റ്, സ്ലോ വേവ് സ്ലീപ്പ് എന്നീ ഗാഢ നിദ്രയുടെ ഘട്ടങ്ങളിൽ കുറഞ്ഞ സമയം ചെലവഴിച്ച ആളുകൾക്ക് ശ്രദ്ധേയമായ രീതിയിൽ ചെറിയ മസ്തിഷ്ക വ്യാപ്തം, അതായത് സ്മാളർ ബ്രെയിൻ വോളിയംസ് ഉണ്ടായിരുന്നു. ഈ ചുരുങ്ങൽ ഏറ്റവും കൂടുതലായി കാണപ്പെട്ടത് ഇൻഫീരിയർ പറയിറ്റൽ ലോബ് എന്നറിയപ്പെടുന്ന തലച്ചോറിലെ ഒരു ഭാഗത്താണ്. ഈ ഭാഗമാണ് അൽഷിമേഴ്സ് രോഗത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ പലപ്പോഴും കേടുപാടുകൾ സംഭവിക്കുന്ന പ്രദേശം. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. കാരണം ഈ കണ്ടെത്തലുകൾ പുറത്തുവന്നത് പ്രായം, പുകവലി, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയ മറ്റ് ആരോഗ്യപരമായ അപകട സാധ്യതകളെല്ലാം പരിഗണനയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ്. അതിനർത്ഥം മോശം ഉറക്കം എന്നത് തലച്ചോറിന്റെ അപചയത്തിന് കാരണമാകുന്ന ഒരു ശക്തവും സ്വതന്ത്രവുമായ ഘടകമായിരിക്കാം എന്നാണ്. നമ്മുടെ ഉറക്കം കേവലം നിഷ്ക്രിയമായ ഒരു അവസ്ഥയല്ല, അത് തലച്ചോറ് ശുചീകരണം, അറ്റകുറ്റപ്പണി, വിവരസംഭരണം എന്നിവ നടത്തുന്ന സജീവമായ ഒരു പ്രക്രിയയാണ്. സ്ലോ വേവ് സ്ലീപ്പ് എന്ന ഘട്ടത്തിലാണ് തലച്ചോറ് ഓർമ്മകളെ സ്ഥിരപ്പെടുത്തുന്നത്, അതായത് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. REM സ്ലീപ്പ് എന്നത് വൈകാരികമായ പ്രശ്നപരിഹാരത്തിനും അത്യാവശ്യമാണ്. ഈ ഗാഠമായ ഘട്ടങ്ങളിലാണ് തലച്ചോറിലെ ദ്രാവകങ്ങൾ വിഷവസ്തുക്കളെയും പ്രോട്ടീൻ മാലിന്യങ്ങളെയും, പ്രത്യേകിച്ച് അൽഷിമേഴ്സിന് കാരണമാകുന്ന അമിലോയിഡ് പ്രോട്ടീനുകൾ നീക്കം ചെയ്യുന്നത്. ഈ നിർണായകമായ ശുചീകരണ പ്രക്രിയയ്ക്ക് ആവശ്യമായ സമയം ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറിന്റെ കോശങ്ങൾ നശിക്കുകയും ചുരുങ്ങുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പ്രായമാകുമ്പോൾ ഉറക്കമില്ലായ്മ കൂടുതൽ സാധാരണമാകുമ്പോൾ ഈ ഗവേഷണം നമുക്ക് ഒരു ഉണർത്തുവിളിയായി മാറുന്നു. ഉറക്കമെന്നത് ഒരു ആഡംബരമല്ല, മറിച്ച് ദീർഘകാല തലച്ചോറിന്റെ ആരോഗ്യത്തിനായി നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ മുൻഗണനയാണ്. വിദഗ്ധർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഗാഠമായ ഉറക്കം മെച്ചപ്പെടുത്തുന്നതിലൂടെ അത് ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, മെച്ചപ്പെട്ട ഉറക്ക ശുചിത്വം അല്ലെങ്കിൽ വൈദ്യസഹായം വഴിയാകാം നമുക്ക് തലച്ചോറിന്റെ വാർദ്ധക്യം കുറയ്ക്കാനും ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും സാധിക്കും എന്നാണ്. മെച്ചപ്പെട്ട വൈജ്ഞാനിക പ്രകടനം, മെച്ചപ്പെട്ട മാനസികാവസ്ഥ, ഊർജ്ജസ്വലത എന്നിവ നേടാൻ മാത്രമല്ല ഉറക്കം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നാളുകൾ വരെ ഓർമ്മകൾ, ചിന്താശേഷി, വ്യക്തിത്വം എന്നിവയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ ഉറക്കത്തിന്റെ പ്രാധാന്യം നൽകുക. നിങ്ങളുടെ തലച്ചോറിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ ശാന്തവും പുനരുജ്ജീവിപ്പിക്കുന്നതുമായ ഉറക്കം ഉറപ്പാക്കുക. കാരണം അത് നിങ്ങളുടെ ദീർഘകാല ആരോഗ്യത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും മികച്ച നിക്ഷേപമാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 32 വയസ്സുള്ള ബാങ്ക് മാനേജർ, ഒരു പ്രമുഖമായ ബാങ്കിൽ മാനേജർ തസ്തികയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, അത് കഴിഞ്ഞ് MBA ബിരുദാനന്തര ബിരുദമെടുത്തു, അത് കഴിഞ്ഞിട്ടാണ് ഈ ബാങ്കിൽ ജോലിക്ക് വന്നത്. വളരെ മികവുറ്റ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് വേറൊന്നുമല്ല, അദ്ദേഹം 2 വർഷക്കാലം നാട്ടിലെ ബ്രാഞ്ചിലെ മാനേജറായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് കർണാടകത്തിലെ ഒരു ബ്രാഞ്ചിലേക്ക് മാനേജറായിട്ടൊരു ട്രാൻസ്ഫർ വന്നു. ആ ട്രാൻസ്ഫർ വരാനുള്ള കാരണമായിട്ട് പറയുന്നത്, ആ പറയുന്ന ബ്രാഞ്ചിൽ അത്ര ഡെപ്പോസിറ്റുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കാര്യക്ഷമമായി ജോലി ചെയ്തൊരു വ്യക്തിയെ അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ഡെപ്പോസിറ്റുകളൊക്കെ റെഡിയാക്കിയ ബാങ്കിന്റെ അവസ്ഥ, ആ ബ്രാഞ്ചിന്റെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അതോടുകൂടി ഈ ചെറുപ്പക്കാരൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, ഞാൻ ജോലി രാജിവെക്കാൻ പോവാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഒരു അക്കാഡമിക് ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ വളരെ മികച്ചതാണ്. ചെറുപ്പം തൊട്ടേ സ്കൂൾ കാലഘട്ടം തൊട്ടേ പരീക്ഷകളിലൊക്കെ വളരെ ഉയർന്ന മാർക്കും റാങ്കും ഒക്കെ വാങ്ങി വന്ന വ്യക്തിയാണ്. എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഉന്നതമായ റാങ്കായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം IIMലാണ് അദ്ദേഹം പഠിച്ചത്. ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ അതിന് എന്നിട്ടും അദ്ദേഹം അതൊന്നും സ്വീകരിക്കാതെ നാട്ടിൽ ഒരു ജോലി സ്വീകരിച്ച് വരികയായിരുന്നു. മാതാപിതാക്കളോടൊപ്പം നിൽക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയാണ് നാട്ടിലെ ഒരു ജോലി സ്വീകരിച്ചതെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 വർഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു ബ്രാഞ്ചിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞു, പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു എങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളൂ. ആ സുഹൃത്തുക്കളുടെ അടുത്ത് അവൻ വളരെ നന്നായിട്ട് ഇടപെടും, അവരുടെ വീട്ടിൽ പോകും, അവരിടയ്ക്ക് വീട്ടിൽ വരും. പക്ഷെ ഒരു പുതിയ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ഇവന് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രയാസങ്ങൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായി. ഇദ്ദേഹം എഞ്ചിനീയറിംഗിന് ആദ്യം ചേർന്ന സമയത്ത് ആദ്യത്തെ ഒരു 6 മാസം ഞാൻ ഇത് കളഞ്ഞിട്ട് വരാൻ പോവാണ്, എനിക്ക് പഠിക്കാൻ വയ്യ, എനിക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെടാൻ വയ്യ, അധ്യാപകർ മോശമായിട്ട് പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ആ കോളേജിലും കുറച്ച് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി. അദ്ദേഹം നന്നായി പഠിച്ച് നല്ല രീതിയിൽ പോയി. ഇത് കഴിഞ്ഞ് IIMലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതി അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവിടെ ചെന്നു. അവിടെ ചെന്ന ശേഷവും ഇതേപോലെ ആദ്യത്തെ കുറച്ച് നാൾ ചെറിയ പ്രയാസം, ആദ്യത്തെ 3 മാസം എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ കളഞ്ഞിട്ട് പോകാൻ പോകുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അദ്ദേഹം ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി പ്രമുഖ കമ്പനികളിലൊക്കെ അദ്ദേഹത്തിന് പ്ലേസ്മെന്റ് കിട്ടി. അതൊന്നും സ്വീകരിക്കാതെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു, കാരണം മകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വയസ്സായി, അസുഖമൊക്കെ വരുമ്പോൾ നോക്കാനായിട്ട് അവൻ ഉണ്ടല്ലോ, ഒരു നല്ല കാര്യമായിട്ടാണ് അവനെടുത്തത്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യം, എനിക്കൊരു പ്രശ്നമുണ്ട്, ഏത് പുതിയ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്, ഉത്കണ്ഠയാണ്. ഞാൻ പറയുന്ന അവരെ അംഗീകരിക്കുമോ, എന്നെ അവർ സ്വീകരിക്കുമോ എന്നൊരു വ്യാകുലതയാണ്. എന്നെ 100% അവർ അംഗീകരിക്കും സ്വീകരിക്കും എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പുതിയ ഒരാളോട് പോയി സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ആരോടും സംസാരിക്കില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ. പുതിയ ഏതൊരു ഉത്തരവാദിത്തം വന്നാലും വെപ്രാളമാണ്, പുതിയൊരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ പോലും വെപ്രാളമാണ്, പുതിയ എന്തെങ്കിലും ടാർഗറ്റ് ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം വെപ്രാളമാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കിത് ചെയ്യാനും പറ്റും, പക്ഷെ ആദ്യത്തെ കുറച്ച് ദിവസം വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതങ്ങ് ഒഴിവാക്കി പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ ഘട്ടത്തിലും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പിന്തുണ കൊണ്ട് ഞാൻ ഒരുവിധം ഇതൊക്കെ ഒന്ന് മറികടന്നു പോയി. പക്ഷേ ഇനി എനിക്ക് വയ്യ, കാരണം ഞാൻ കർണാടകത്തിൽ പോവുകയാണ്, എനിക്ക് കന്നഡ ഭാഷ അറിയില്ല, എനിക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ കന്നഡ ഭാഷ അറിയില്ല. അവിടെ നാട്ടും പുറത്തുള്ളൊരു ബ്രാഞ്ചാണ്, അവിടെ പോയി ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അവിടെയുള്ള ജീവനക്കാരോട് എനിക്ക് ഇടപെടാൻ പറ്റില്ല, ഞാൻ അവിടെ ഒരു ദുരന്തമായി മാറും, ഒരു പരാജയമായി മാറും, അതുകൊണ്ട് ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ്, ഞാൻ നാട്ടിൽ വേറെന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ വല്ലതും തുടങ്ങി ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് ആങ്ഷ്യസ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും, അമിത ഉത്കണ്ഠയുള്ള വ്യക്തിത്വ വൈകല്യം എന്ന് മലയാളത്തിൽ പറയാം. ചെറുപ്പം തൊട്ടേ തന്നെ വല്ലാത്ത ഉത്കണ്ഠയാണ്. പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാലൊക്കെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകാനുള്ളൊരു പ്രവണതയാണ്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും. പതുക്കെ പതുക്കെ അതുമായിട്ടങ്ങ് മുന്നോട്ട് പോയാൽ അത് വിജയിക്കാനും പറ്റും. ഇവിടെ ബാങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമില്ല. പക്ഷെ ദൂരെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വ്യാകുലതയായി, വെപ്രാളമായി ജോലി രാജിവെക്കണമെന്നുള്ളൊരു പ്രവണതയും വന്നു. ഇപ്പോൾ ഈ ആങ്ഷ്യസ് അവോയ്ഡൻ പേഴ്സണാലിറ്റി ചെറുപ്പം തൊട്ടേയുള്ളൊരു അവസ്ഥയാണ്. കുട്ടിക്കാലം തൊട്ടേ അതിൻ്റെ ലക്ഷണങ്ങൾ കാണും. അത് കൗമാരത്തിൽ അത് അല്പം തീവ്രമാകും. യൗവനത്തിലേക്ക് എത്തുമ്പോൾ അതൊരു മൂർധന്യാവസ്ഥ പ്രാപിക്കും. നമ്മളെ 100% അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, നമുക്ക് സഹായകമായി നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ചെന്ന് പുതിയൊരു സാഹചര്യം നേരിടാൻ ഇവർക്ക് പ്രയാസം വരും. അപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇവർക്ക് വേണ്ടി വരും. അതോടൊപ്പം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും സഹായിക്കും. കൃത്യമായ ചികിത്സ എടുത്താൽ ഘട്ടം ഘട്ടമായിട്ട് ഈ ബുദ്ധിമുട്ട് കുറഞ്ഞു വരും. ഈ ചെറുപ്പക്കാരനും ജോലി രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചുവെങ്കിലും കുറച്ച് നാൾ ലീവ് എടുക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. 1 ലീവ് എടുത്ത് അദ്ദേഹം നാട്ടിൽ നിന്ന് ചികിത്സ എടുത്തു. ഏതാണ്ട് 1 ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് പോയി നോക്കാം എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നു. എങ്ങനെയാണ് പുതിയ സ്ഥലത്ത് ആളുകളോട് ഇടപെടേണ്ടത്, ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 2 ഈ പുതിയ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഡോക്ടർ, എതിർവശത്തിരുന്ന 35-കാരൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ കുറച്ചുനേരം തലകുനിച്ചിരുന്ന ശേഷം പതിയെ പറഞ്ഞു, എനിക്ക് രാത്രിയിൽ ഒരേ ദുസ്വപ്നമാണ് വീണ്ടും വീണ്ടും വരുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല. അയാൾ തുടർന്നു, എൻ്റെ സ്വന്തം സഹോദരിയുമായോ വലിയമ്മയുമായോ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നതായാണ് സ്വപ്നം. അത് പറഞ്ഞു തീർന്നപ്പോൾ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ വെറുപ്പാണ്, അവരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയുന്നില്ല. ഡോക്ടർ, ഞാൻ എന്തെങ്കിലും മാനസിക രോഗിയാണോ? ഞാനൊരു മോശം മനുഷ്യനാണോ? ആ ചോദ്യം കേൾക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് തകർന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ പേടിച്ചിരുന്നത് സ്വപ്നത്തെയല്ല, സ്വന്തം മനസ്സിനെ തന്നെയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്വപ്നങ്ങൾ കാണുന്ന പലരും വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് കരുതി വയ്ക്കുന്നു. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, അതിനർത്ഥം എനിക്കങ്ങനെ ആഗ്രഹമുണ്ടായിരിക്കണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ മനഃശാസ്ത്രം അങ്ങനെ പറയുന്നില്ല. ആധുനിക സ്വപ്ന ഗവേഷണങ്ങൾ കാണിക്കുന്നത് സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ആഗ്രഹങ്ങളുടെ കണ്ണാടിയല്ല എന്നതാണ്. ഉറക്കത്തിലെ റാപ്പിഡ് ഐ മൂവ്മെന്റ്, അതായത് റം ഘട്ടത്തിൽ തലച്ചോർ ദിവസം മുഴുവൻ ലഭിച്ച ഓർമ്മകളും വികാരങ്ങളും അനുഭവങ്ങളും പുനഃസംഘടിപ്പിക്കുകയാണ്. ആ സമയത്ത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഓർമ്മകൾ വിചിത്രമായ രീതിയിൽ കൂട്ടിച്ചേർക്കപ്പെടാം. അതുകൊണ്ടാണ് യുക്തിക്ക് നിരക്കാത്തതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് തന്നെ ഏറ്റവും ഭയാനകമായ സ്വപ്നങ്ങൾ കാണാം. അത് നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ചല്ല, നമ്മുടെ തലച്ചോറിന്റെ സ്വപ്ന നിർമ്മാണ രീതിയെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും കൂടുതലുള്ളവരിൽ ഇത്തരം സ്വപ്നങ്ങൾ കൂടുതൽ കാണാറുണ്ട്. ഒരു പ്രാവശ്യം ഇത്തരമൊരു സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ അടുത്ത ദിവസം മുഴുവൻ അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ സ്വപ്നം കണ്ടത്? ഇനി വീണ്ടും വന്നാൽ എന്തു ചെയ്യും? ഞാനൊരു മോശം മനുഷ്യനാണോ? ഈ ഭയം തന്നെയാണ് പിന്നീട് അടുത്ത രാത്രിയിലെ ഉറക്കത്തെയും സ്വാധീനിക്കുന്നത്. ഇങ്ങനെ ഒരു ദുഷിച്ച ചക്രം രൂപപ്പെടുന്നു. ദുസ്വപ്നം, കുറ്റബോധം, ഉത്കണ്ഠ, വീണ്ടും ദുസ്വപ്നം, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം സ്വപ്നങ്ങൾ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണെങ്കിൽ സാധാരണയായി ചികിത്സ ആവശ്യമില്ല. എന്നാൽ ആഴ്ചയിൽ പലതവണ ദുസ്വപ്നങ്ങൾ വരികയും ഉറക്കം തകരുകയും പകൽ സമയത്തെ ജീവിതത്തെയും കുടുംബ ബന്ധങ്ങളെയും ജോലിയെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നൈറ്റ്മെയർ ഡിസോർഡർ എന്ന നിലയിൽ വിലയിരുത്തേണ്ടി വരും. ചിലപ്പോഴിത് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഗുരുതരമായ ഉത്കണ്ഠാരോഗങ്ങൾ, വിഷാദരോഗം, ചില ഉറക്ക വൈകല്യങ്ങൾ എന്നിവയുടെ ഭാഗമായും പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് കൃത്യമായ മനഃശാസ്ത്രപരമായ വിലയിരുത്തൽ ആവശ്യമാണ്. ഇത്തരം രോഗികളിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ചികിത്സകളിൽ ഒന്നാണ് ഇമേജ് റിഹേഴ്സൽ തെറാപ്പി അഥവാ IRT. ഇതിൽ രോഗി അലട്ടുന്ന സ്വപ്നം എഴുതുന്നു, പിന്നീട് അതിൻ്റെ ഭയപ്പെടുത്തുന്ന അവസാനം മാറ്റി എഴുതുന്നു. അത് ദിവസവും ഏതാനും മിനിറ്റുകൾ മനസ്സിൽ ദൃശ്യവൽക്കരിച്ച് പരിശീലിക്കുന്നു. കാലക്രമേണ തലച്ചോറിലെ പഴയ ഭയത്തിൻ്റെ പാറ്റേൺ മാറിത്തുടങ്ങുകയും ദുസ്വപ്നങ്ങളുടെ ആവർത്തനം കുറയുകയും ചെയ്യുന്നു. ഇതോടൊപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ട്രോമ ഫോക്കസ്ഡ് തെറാപ്പികൾ, വിശ്രമ പരിശീലനങ്ങൾ, ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്തൽ എന്നിവയും ചികിത്സയുടെ ഭാഗമായി വരാം. ചില രോഗികൾക്ക് സൈക്യാട്രിസ്റ്റിന്റെ വിലയിരുത്തലിന് ശേഷം മരുന്നുകളും ആവശ്യമായി വരാം.
അന്നത്തെ കൂടിക്കാഴ്ചയുടെ അവസാനം ഞാൻ അയാളോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. സ്വപ്നങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ വിധിക്കുന്നില്ല. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളുടെ വഴിക്ക് വിട്ടേക്കൂ. അതും നിത്യജീവിതവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നവും നിങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹമല്ല. കുറ്റവാളി നിങ്ങളുടെ മനസ്സല്ല, ഉറക്കത്തിൽ ഭയന്നുപോയ ഒരു തലച്ചോറാണ്. അയാൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നീട് ആദ്യമായി ഒരു ചെറിയ ആശ്വാസത്തോടെ ചോദിച്ചു, അപ്പോൾ ഞാൻ മോശം മനുഷ്യനല്ലോ അല്ലേ ഡോക്ടർ? ഞാൻ ചിരിച്ചു, അല്ല, നിങ്ങൾ ചികിത്സ ആവശ്യമുള്ള ഒരു ദുസ്വപ്നം അനുഭവിക്കുന്ന മനുഷ്യൻ മാത്രമാണ്. ചിലപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും വലിയ ആശ്വാസം മരുന്നല്ല. നിങ്ങൾ ഭയപ്പെടുന്നത് പോലുള്ള ആളല്ല എന്ന ഒരു വാചകമാണ്. അത്തരത്തിലൊരു വാചകം അയാളെ ശരിക്കും സമാശ്വസിപ്പിച്ചു. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇനി അയാൾ അത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ കാണില്ല എന്ന്. എങ്കിലും കുറച്ചുനാൾ ചികിത്സ തുടരേണ്ടതുണ്ട്. കുറച്ച് മരുന്നുകൾ, കുറച്ച് കൗൺസിലിംഗ്, അതങ്ങനെ തുടരട്ടെ. അയാൾ ദുസ്വപ്നങ്ങളിൽ നിന്ന് നല്ല സ്വപ്നങ്ങളുടെ പാതകളിലേക്ക് തീർച്ചയായും വസന്തങ്ങൾ കൺകണ്ട് നടക്കുക തന്നെ ചെയ്യും. അതുപോലെ വസന്തത്തിലേക്കുള്ള പാതയോരങ്ങൾ ഈ ഡയറി താളുകളിൽ എത്രയെണ്ണം പരന്നുകിടക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അതെല്ലാം വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പങ്കുവയ്ക്കാം.

എൻ്റെ പേര് അനുരാഗ് എന്നാണ്. എനിക്ക് കരുണ സായി റേഡിയോയിലൂടെ ഇന്ന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ആലവനം തീടും തായ്മനം എന്ന് തുടങ്ങുന്ന ഗാനമാണ്.

ഹായ്, എൻ്റെ പേര് അഭിനവാണ്. ഞാൻ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ജൂൺ എന്ന് പറയുന്ന സിനിമയിലെ ആദ്യം തമ്മിൽ എന്ന സോങ്ങാണ് സൂര്യ സന്തോഷ പാടിയത്.

നമസ്കാരം, എന്റെ പേര് ദിയ, ഞാൻ നേമത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് എനിക്ക് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ വാതിലിൽ ആ വാതിലിൽ എന്ന പാട്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, ഞാൻ മീര, ഞാൻ നെയ്യാറ്റിൽ നിന്ന് വരുന്നു. കരുണാസായി റേഡിയോയിൽ ഇന്ന് എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് അബീന ജാവോ ചോഡുകർ, ആശാ ഭോസ്ലെയും മുഹമ്മദ് റാഫിയും കൂടി ചേർന്ന് പാടിയത്.

നമസ്കാരം, എൻ്റെ പേര് പ്രണവ്യ. ഞാൻ തിരുവല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് മഴവിൽ എന്ന മൂവിയിലെ രാവിൻ നിരാക്കയിൽ എന്ന് പറയുന്ന പാട്ടാണ്.

എൻ്റെ പേര് അശ്വതി ബാബു. ഞാൻ പേരൂർ കടയെന്ന് പറയാണ്. ഇന്ന് കരുണാസായി റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് കാണാൻ മുള്ളാൽ എന്ന പാട്ടാണ്, സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് മേഘ, ഞാൻ പട്ടത്തുനിന്നാണ് വരുന്നത്. കരുണാസായ റേഡിയോയിൽ ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിലെ നീലാമരലെ എന്ന സോങ്ങാണ്.

നമസ്കാരം, എൻ്റെ പേര് ഗൗരി. ഞാൻ അമ്പലമുക്കിൽ നിന്നാണ് വരുന്നത്. ഞാൻ കർണസൈ റേഡിയോയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഓക്കെ കൺമണി എന്ന സിനിമയിലെ മെന്റൽ മനസ്സിൽ പാട്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് നയന, ഞാൻ വരുന്നത് വെമ്പായത്തു നിന്നാണ്. എനിക്കിന്ന് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പുതുവെല്ലൈമഴി, റോജ് സിനിമയിൽ.

ഞാൻ നെസ്ല, മലപ്പുറം വളാഞ്ചേരി നിന്നാണ്. ഇന്ന് കരുണാസായി റേഡിയോയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് 100 ഡേയ്സ് ഓഫ് ലവിലെ ഹൃദയത്തിൽ നിറമായി എന്ന സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ.
2: 1974 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം വയലാർ രാമവർമ്മയ്ക്കായിരുന്നു. നെല്ല്, അതിഥി എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സലൽ ചൗധരിയുടെ സംഗീതം, നെല്ലിലെ KJ യേശുദാസും P മാധുരിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

1974 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് MS വിശ്വനാഥനായിരുന്നു. ചന്ദ്രകാന്തം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഇടമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയായിരുന്നു. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിൽ അടുത്തതായി.

1974 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. വിവിധ ചിത്രങ്ങളിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു യേശുദാസിന് പുരസ്കാരം ലഭിച്ചത്. അതിഥി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നിർവഹിച്ചത് ജി ദേവരാജൻ. പുരസ്കാര ഗീതങ്ങളിലൂടെ സീമന്ദിനി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ, ഇതുവരെ വാട്സ്ആപ്പ് ഗാനത്തിൽ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് ദിലീപ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സ്ആപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കടപ്പാടുകളില്ലാതെ ജീവിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. പക്ഷേ മുറിപ്പാടുകൾ സൃഷ്ടിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും കഴിയണം. പൊതുജന ബോധവൽക്കരണ ശ്രവണാർത്ഥം കരുണ സായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണ്? ഈ ചോദ്യത്തിന് ഇന്ന് ശിശുരോഗ വിദഗ്ധരും മനഃശാസ്ത്രജ്ഞരും നാഡീശാസ്ത്ര ഗവേഷകരും

0: ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരമാണ് ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങൾ. ഈ 1000 ദിവസങ്ങൾ എന്നത് കുട്ടി ജനിച്ചതിനു ശേഷമുള്ള 3 വർഷമല്ല, ഗർഭധാരണം മുതൽ കുട്ടിക്ക് 2 വയസ്സ് തികയുന്നതുവരെയുള്ള ഏകദേശം 1000 ദിവസങ്ങളെയാണ് ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഏറ്റവും നിർണായകമായ വളർച്ചാ കാലഘട്ടമായി കണക്കാക്കുന്നത്. ഈ സമയത്താണ് മനുഷ്യന്റെ തലച്ചോർ ജീവിതത്തിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത വേഗത്തിൽ വളരുന്നത്. ജനന സമയത്ത് തലച്ചോറിന്റെ വലിപ്പം പ്രായപൂർത്തിയായ ഒരാളുടെ ഏകദേശം 25% ആണെങ്കിൽ 2 വയസ്സാകുമ്പോഴേക്കും അത് 80% വളർച്ച കൈവരിക്കും. ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുന്ന അത്ഭുതകരമായ കാലമാണിത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞിന് ലഭിക്കുന്ന ഓരോ അനുഭവവും അവന്റെ ഭാവി വ്യക്തിത്വത്തിലും പഠനശേഷിയിലും വികാര നിയന്ത്രണത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദീർഘകാല സ്വാധീനം ചെലുത്തുന്നു. പല മാതാപിതാക്കളും കരുതുന്നത് ചെറിയ കുട്ടികൾക്കൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നാണ്. വലിയവരെ പോലെ അന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു, അന്ന് അച്ഛൻ എന്നെ അവിടെ കൊണ്ടുപോയി എന്ന രീതിയിലുള്ള വ്യക്തമായ ഓർമ്മകൾ കുഞ്ഞിന് പിന്നീട് ഓർത്തെടുക്കാൻ സാധിക്കണമെന്നില്ല. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇൻഫന്റിൽ അംനേഷ്യ എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അതിനർത്ഥം കുഞ്ഞിന്റെ തലച്ചോർ ഒന്നും രേഖപ്പെടുത്തുന്നില്ല എന്നല്ല. ഈ പ്രായത്തിൽ കുഞ്ഞിന്റെ മസ്തിഷ്കം മറ്റൊരു തരത്തിലുള്ള ഓർമ്മകൾ ശക്തമായി സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. സ്പർശനം, ശബ്ദം, അമ്മയുടെ ഗന്ധം, സുരക്ഷിതത്വത്തിന്റെ അനുഭവം, സ്നേഹത്തിന്റെ ചൂട്, ഭയത്തിന്റെ അനുഭവം, ഇവയൊക്കെയാണ് ഈ ഓർമ്മകളുടെ അടിസ്ഥാനം. ഒരു കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ഊഷ്മാവ്, അച്ഛന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ അനുഭവപ്പെടുന്ന സമാധാനം, ഇവയെല്ലാം അവന്റെ വളർന്നുവരുന്ന മസ്തിഷ്കത്തിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ശാരീരിക സ്പർശനം വെറുമൊരു സ്നേഹപ്രകടനമല്ല, മറിച്ച് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു ജൈവ ആവശ്യകത കൂടിയാണെന്ന് ശാസ്ത്രം പറയുന്നത്. കുഞ്ഞ് ജനിച്ച ഉടനെ സാധ്യമായത്ര വേഗത്തിൽ അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഇന്ന് ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതിയാണ്. സാധാരണ പ്രസവമാണെങ്കിൽ ജനിച്ച് ആദ്യ മണിക്കൂറിനുള്ളിലും സിസേറിയൻ പ്രസവമാണെങ്കിൽ അമ്മയുടെ ആരോഗ്യനില അനുവദിക്കുന്ന അത്ര വേഗത്തിലും ഈ സമ്പർക്കം ഉറപ്പാക്കാൻ ശ്രമിക്കണം. ഈ സമയത്ത് കുഞ്ഞിന്റെ ശരീര താപനില നിയന്ത്രിക്കാനും ഹൃദയമിടിപ്പ് സ്ഥിരപ്പെടുത്താനും മുലയൂട്ടൽ എളുപ്പമാക്കാനും വൈകാരിക ബന്ധം ശക്തിപ്പെടുത്താനും ഈ സമ്പർക്കം സഹായിക്കുന്നതായി നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1000 ദിവസങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞിനോട് സംസാരിക്കുകയും പാടുകയും പുഞ്ചിരിക്കുകയും കണ്ണിൽ നോക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. കുഞ്ഞിന് വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിലും ശബ്ദത്തിലെ സ്നേഹവും മുഖഭാവങ്ങളും അവന് തലച്ചോർ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞ് കരയുമ്പോൾ എടുക്കണോ വേണ്ടയോ എന്ന പഴയ ചർച്ചകൾക്ക് ഇന്ന് ശാസ്ത്രം വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ ആദ്യ മാസങ്ങളിൽ കുഞ്ഞിന്റെ ആവശ്യങ്ങൾക്ക് വേഗത്തിൽ പ്രതികരിക്കുന്ന മാതാപിതാക്കളോട് കുട്ടിക്ക് കൂടുതൽ സുരക്ഷിതമായ വൈകാരിക ബന്ധം രൂപപ്പെടുന്നു. പിന്നീട് ജീവിതത്തിൽ ആത്മവിശ്വാസവും നല്ല ബന്ധങ്ങളും വളർത്തിയെടുക്കാൻ ഈ സുരക്ഷിത ബന്ധം വലിയ അടിത്തറയാവുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ. കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുമ്പോഴും മാതാപിതാക്കൾ മൊബൈൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന കാഴ്ച ഇന്ന് സാധാരണമാണ്. എന്നാൽ കുട്ടിക്ക് വേണ്ടത് ഫോൺ സ്ക്രീൻ അല്ല, മാതാപിതാക്കളുടെ മുഖമാണ്. അവർ അന്വേഷിക്കുന്നത് വീഡിയോകളല്ല, കണ്ണുകളിലൂടെയുള്ള ആശയവിനിമയമാണ്. മനുഷ്യന്റെ മുഖത്തെ വികാരങ്ങൾ വായിച്ചറിയാനും പുഞ്ചിരിക്ക് പുഞ്ചിരിയോടെ പ്രതികരിക്കാനും ഭാഷയുടെ അടിസ്ഥാനങ്ങൾ പഠിക്കാനും കുഞ്ഞിനെ സഹായിക്കുന്നത് ഈ മുഖാമുഖമുള്ള ഇടപെടലുകളാണ്. അതിനാൽ കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കുന്ന സമയം കഴിയുന്നത്ര സ്ക്രീൻ ഫ്രീ ആക്കുക. മറ്റൊരു പ്രധാന കാര്യം കുട്ടിയുടെ ആദ്യത്തെ 2 വർഷങ്ങളിൽ ലഭിക്കുന്ന സ്നേഹവും പരിചരണവും അവന്റെ പഠന മികവിന് മാത്രമല്ല ഭാവിയിൽ സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള കഴിവിനെയും സ്വാധീനിക്കുന്നു എന്നതാണ്. സുരക്ഷിതമായ കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളുടെ മസ്തിഷ്കത്തിലെ സമ്മർദ്ദ നിയന്ത്രണ സംവിധാനങ്ങൾ കൂടുതൽ സന്തുലിതമായി വികസിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന് വിപരീതമായി നിരന്തരമായ അവഗണനയും ഭയവും അക്രമവും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വൈകാരിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1000 ദിവസങ്ങളെ പല വിദഗ്ധരും ജീവിതത്തിന്റെ ജനൽക്കാലം എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വില കൂടിയ കളിപ്പാട്ടങ്ങളോ സാങ്കേതിക ഉപകരണങ്ങളോ അല്ല. അമ്മയുടെ മാറിലെ ചൂടും അച്ഛന്റെ കൈകളിലെ സുരക്ഷിതത്വവും പുഞ്ചിരിയോടെയുള്ള സംഭാഷണങ്ങളും സ്നേഹപൂർവമായ സ്പർശനങ്ങളും കണ്ണുകളിൽ നോക്കിയുള്ള ആശയവിനിമയവുമാണ്. കാരണം സ്നേഹം സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു മനുഷ്യൻ പഠിക്കുന്ന ആദ്യ പാഠശാല അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഒരു കുഞ്ഞിന്റെ ഭാവി സർവകലാശാലകളിൽ ആരംഭിക്കുന്നതല്ല, മാതാപിതാക്കളുടെ കൈകളിലാണ് അതാരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട നിക്ഷേപം സ്വർണമോ പണമോ അല്ല, നിങ്ങളുടെ സമയവും സ്പർശനവും സ്നേഹവുമാണ്.
1: രക്ഷിതാക്കളറിയാൻ

0: താങ്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ സാധാരണയായി രാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും യുദ്ധങ്ങളുടെയും കഥകളാണ് വായിക്കുന്നത്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും സർവകലാശാലകളിലെ ഗവേഷണ ഗ്രന്ഥങ്ങളിലേക്കും മനുഷ്യ ചരിത്രം നിറഞ്ഞു നിൽക്കുന്നത് എഴുത്തുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒരു നിമിഷം നിർത്തി ചിന്തിച്ചു നോക്കൂ, മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച മുഴുവൻ കാലത്തിന്റെ എത്ര ഭാഗമാണ് യഥാർത്ഥത്തിൽ എഴുതി വച്ചിട്ടുള്ളത്? ഉത്തരം പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസ് ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏകദേശം 300,000 വർഷങ്ങളായി എന്ന് ഇന്ന് നരവംശാസ്ത്രവും പുരാവസ്തുശാസ്ത്രവും വ്യക്തമാക്കുന്നു. മൊറോക്കോയിലെ ജബൽ ഇർഹൂദ് എന്ന സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ഫോസിലുകളാണ് ഇന്ന് വരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമേറിയ ഹോമോ സാപ്പിയൻസ് അവശിഷ്ടങ്ങൾ. ഏകദേശം 300,000 വർഷം പഴക്കമുള്ള ആ ഫോസിലുകൾ മനുഷ്യരാശിയുടെ ഉദ്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചു. മുമ്പ് മനുഷ്യൻ ഉദ്ഭവിച്ചത് കിഴക്കൻ ആഫ്രിക്കയിൽ ഏകദേശം 200,000 വർഷങ്ങൾക്ക് മുൻപാണെന്ന് കരുതിയിരുന്നുവെങ്കിലും പുതിയ തെളിവുകൾ ആ ചരിത്രത്തെ 100,000 വർഷം കൂടി പിന്നിലേക്ക് നീക്കിക്കൊണ്ടുപോയി. എന്നാൽ മനുഷ്യൻ തന്റെ അനുഭവങ്ങൾ എഴുതിവെക്കാൻ തുടങ്ങിയത് അതിനേക്കാൾ വളരെ വൈകിയാണ്. മെസോപ്പൊട്ടാമിയയിലെ കൺഫ്യൂം, ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക് ലിപികളും രൂപപ്പെട്ടത് ഏകദേശം 5,500 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച ഏകദേശം 300,000 വർഷങ്ങളിൽ വെറും 5,500 വർഷം മാത്രമാണ് എഴുതപ്പെട്ട ചരിത്രമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരു ലളിതമായ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രത്തിൽ 2% താഴെ മാത്രമാണ് എഴുതപ്പെട്ട ചരിത്രം. ബാക്കി 98% കാലവും മനുഷ്യൻ ജീവിച്ചത് എഴുത്തില്ലാതെ, പുസ്തകങ്ങളില്ലാതെ, ചരിത്രരേഖകളില്ലാതെ ആയിരുന്നു. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും, എഴുതി വച്ചിട്ടില്ലെങ്കിൽ ആ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അവിടെയാണ് പുരാവസ്തുശാസ്ത്രം എന്ന അത്ഭുതകരമായ ശാസ്ത്രശാഖയുടെ പ്രസക്തി. ഒരു പുരാവസ്തു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു പൊട്ടിയ കല്ലുപോലും ഒരു കഥയാണ്. ഒരു അസ്ഥിക്കഷ്ണം ഒരു ജീവിതത്തിന്റെ അടയാളമാണ്. ഒരു ഗുഹാചിത്രം ഒരു സംസ്കാരത്തിന്റെ ശബ്ദമാണ്. 1,000,000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു തീക്കുഴിയുടെ അവശിഷ്ടം പോലും ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിത രീതിയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തുന്ന കല്ലായുധങ്ങൾ, വേട്ടയാടലിന്റെ തെളിവുകൾ, മൃഗങ്ങളുടെ അസ്ഥികൾ, പഴയ വീടുകളുടെ അവശിഷ്ടങ്ങൾ, ഗുഹാചിത്രങ്ങൾ, ആഭരണങ്ങൾ, ശവസംസ്കാരങ്ങളുടെ അടയാളങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് മനുഷ്യരാശിയുടെ മറഞ്ഞുപോയ ചരിത്രം ശാസ്ത്രജ്ഞർ പുനർനിർമ്മിക്കുന്നത്. വാസ്തവത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ കഥകൾ നടന്നത് ചരിത്ര പുസ്തകങ്ങൾ തുടങ്ങുന്നതിന് വളരെ മുമ്പാണ്. നമ്മുടെ പൂർവികർ ആദ്യമായി തീ നിയന്ത്രിക്കാൻ പഠിച്ചതും കല്ലുപകരണങ്ങൾ നിർമ്മിച്ചതും വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയതും ആദ്യമായി ഭൂഖണ്ഡങ്ങൾ കടന്ന് യാത്ര ചെയ്തതും ഭാഷയുടെ വിത്തുകൾ പാകിയതും സമൂഹങ്ങൾ രൂപപ്പെടുത്തിയതും എല്ലാം ഈ ചരിത്രാതീത കാലഘട്ടത്തിലായിരുന്നു. ഇന്ന് ജനിതകശാസ്ത്രവും ഈ അന്വേഷണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പുരാതന മനുഷ്യരുടെ അസ്ഥികളിൽ നിന്നും ലഭിക്കുന്ന DNA പഠനങ്ങൾ വഴി മനുഷ്യൻ എങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി എന്ന് കണ്ടെത്താൻ ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ആരംഭിച്ച മനുഷ്യയാത്ര പിന്നീട് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒടുവിൽ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്കും വ്യാപിച്ചതായി ഇന്ന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പുരാതന ചരിത്രം എന്ന് വിളിക്കുന്ന ഈജിപ്ത്, മെസൊപ്പൊട്ടേമിയ, സിന്ധു നദീതട സംസ്കാരം, ഗ്രീക്ക് നാഗരികത, റോമൻ സാമ്രാജ്യം തുടങ്ങിയവ പോലും മനുഷ്യരാശിയുടെ ചരിത്ര ഘടികാരത്തിൽ വളരെ സമീപകാല സംഭവങ്ങളാണ്. ഒരു വർഷം മുഴുവൻ മനുഷ്യരാശിയുടെ ചരിത്രമായി സങ്കല്പിച്ചാൽ എഴുതപ്പെട്ട ചരിത്രം ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിലായിരിക്കും. അതിനു മുമ്പുള്ള 11 മാസവും 29 ദിവസവും മനുഷ്യൻ ജീവിച്ചിരുന്നത് ചരിത്രാതീത ലോകത്തായിരുന്നു. ഈ തിരിച്ചറിവ് നമ്മെ മറ്റൊരു വലിയ സത്യത്തിലേക്കും നയിക്കുന്നു. നമ്മൾ അറിയുന്ന ചരിത്രത്തെക്കാൾ എത്രയോ വലുതാണ് നമുക്കറിയാത്ത ചരിത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിനടിയിൽ ഇന്നും കണ്ടെത്തപ്പെടാതെ കിടക്കുന്ന അനേകം കഥകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പൂർവികരുടെ ചിരികളും കണ്ണീരും പ്രതീക്ഷകളും ഭയങ്ങളും ഇന്നും ചില ഗുഹകളുടെ ചുവരുകളിലും ചില കല്ലുകളുടെ മൗനത്തിലും ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകാം. അതുകൊണ്ട് ചരിത്രം എന്നത് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന രാജാക്കന്മാരുടെ കഥകൾ മാത്രമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് തലമുറകളായി ജീവിച്ച അനേകം സാധാരണ മനുഷ്യരുടെ പറയപ്പെടാതെ പോയ ജീവിതങ്ങളുടെ ആകെത്തുകയാണ്. ആ വലിയ കഥയുടെ ഭൂരിഭാഗവും ഇന്നും മണ്ണിനടിയിൽ ഉറങ്ങുകയാണ്. ഓരോ പുതിയ ഫോസിൽ കണ്ടെത്തലും ഓരോ പുരാവസ്തു ഗവേഷണവും ഓരോ DNA പഠനവും മനുഷ്യരാശിയുടെ ആ മഹത്തായ നഷ്ടപ്പെട്ട ആത്മകഥയിലെ ഒരു പുതിയ പേജ് കൂടി തുറന്നു കാണിക്കുകയാണ്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: കൊടുക്കുന്നതിൻ്റെയും പങ്കിടുന്നതിൻ്റെയും മഹാത്മ്യം.

മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത്. അറിവുണ്ടെങ്കിൽ ജനം സന്തോഷത്തോടുകൂടി ദാനങ്ങൾ ചെയ്യും, പിശുക്കിന്റെ കറ മനസ്സിൽ പുരളാൻ അനുവദിക്കില്ല. മഹാഫലങ്ങൾ വിളയുംപടി ദാനങ്ങൾ ആര്യന്മാരായവർക്ക് ചെയ്യും. അർഹിക്കുന്നവർക്ക് ആവശ്യമനുസരിച്ച് അന്നദാനം ചെയ്ത് സജ്ജനങ്ങൾ സ്വർഗം പോകുന്നു. അവർ അവിടെ മോദം കൊള്ളുന്നു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശാന്തിരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യാവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ഭൂമി ത്രിവേദി ആലപിക്കുന്ന ഗീതം കേൾക്കാം.

0: ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ, യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പുനിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം റിച്ച ശർമ്മ ആലപിച്ച ഗാനം.

0: എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ അറിഞ്ഞുകൂടും. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ?
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം അന്താര മിത്ര പാടിയ ഗാനം.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയെ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സോനു കക്കാർ പാടിയ ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി പി കെ ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതിനിടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുവാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യസഭയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ വികസന ഭേദഗതി ബിൽ ഇന്ന് പാസാക്കി. എന്നാൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അണക്കെട്ടുകൾ തുറന്നുവിടുന്നത് സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഴക്കെടുതിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്.
1: സംസ്ഥാനത്തൊട്ടാകെ 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,000-ലേറെ പേരാണ് കഴിയുന്നത്. മഴക്കെടുതികളിൽ ഇതുവരെ 15 പേർ മരിച്ചതായും 7 പേരെ കാണാതായതായും മുഖ്യമന്ത്രി അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ ചെങ്ങന്നൂരിലെത്തിച്ചു. കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഹെലികോപ്റ്റർ വഴി ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമായാണ് നിൽക്കുന്നത്.
1: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആകെ 8 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. ഉപജീവനമാർഗം നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വീതം ധനസഹായം നൽകും. പുനരധിവാസത്തിന്റെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 12 ലക്ഷം രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 6 ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു. പ്രാഥമിക കണക്കനുസരിച്ച് 165 ഹെക്ടറിലെ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. മലങ്കര ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ നീരൊഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരങ്ങളിൽ ഉള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കുട്ടനാട്ടിൽ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി എം ലിജു. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി കുട്ടനാട്ടിൽ 44 ക്യാമ്പുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ താലൂക്കിൽ 1 ക്യാമ്പും തുറന്നു. ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയിലെ നഗരഭാഗങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമായി തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, തിരുവാർപ്പ്, അയർക്കുന്നം, നീരിക്കാട്, നട്ടാശ്ശേരി എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ചെറിയ വള്ളങ്ങളടക്കം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. എരുമേലി ഓരാങ്കൽക്കടവിൽ നദി കരകവിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. നദികളിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ 71 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു.
0: ശക്തമായ മഴയിൽ കോട്ടയം അയർക്കുന്നത്ത് ഒരാൾ ഒഴുകിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം പാണക്കാട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മന്ത്രി പി കെ ബഷീർ നിർദ്ദേശം നൽകി. വേങ്ങര റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മണ്ണെടുത്ത സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. തൃശൂർ ജില്ലയിൽ കനത്ത മഴയ്ക്ക് നേരിയ ശമനം. ഉച്ചയോടെ മഴ മാറി നിന്നു എങ്കിലും ഡാമുകൾ എല്ലാം ഏറെക്കുറെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഉള്ളത്. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
4: തൃശൂരിൽ അതിശക്തമായ മഴയ്ക്ക് നേരിയ കുറവുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവുമാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. കനത്ത മഴയെ തുടർന്ന് മനക്കുടി പുള്ളു റോഡുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ ഈ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ്. കാരളം, അരിമ്പൂർ, താന്നിം, ചേർപ്പ്, അന്തിക്കാട് എന്നീ പ്രദേശത്തെ കോൾ പടവുകളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർമന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അവസാനിപ്പിക്കുവാനോ പിൻവലിക്കുവാനോ ഡൽഹി സർക്കാരിനും വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവ പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രം ബാധകമാക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തും ുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കുഞ്ഞ് ജനിച്ച ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുകയും ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും വേണം. വീടുകളിലെ പ്രസവം നിരുത്സാഹപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരേണ്ടതാണ്. അപകട സാധ്യതയുള്ള റോഡുകളിൽ ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ നടപ്പാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മഴക്കെടുതി നേരിടുന്ന സംസ്ഥാനത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മുഖ്യമന്ത്രി VD സതീശൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം, പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി PK ബഷീർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. മാതൃ ശിശു മരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 അല്ല, 1000 അല്ല, എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർത്ത കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചിരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തി നിൽക്കുന്നതുപോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖത സുന്ദരമായൊരു സായാഹ്നം ലോകത്തെവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം പായൽദേവ് ആലപിച്ച ഗാനം.

ഇന്ത്യ വരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ, അതായിരുന്നു എന്റെ ഇതിഹാസം, അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഹർഷ്ദീപ് കൗർ പാടുന്നു.

0: ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ഉഷാ ഉദുപ്പ് ആലപിച്ച ഗാനം.

0: സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണങ്ങളിൽ പ്രിയതെ, നീയൊരു സാന്ധ്യരാഗമായി പൂത്തു നിൽക്കുന്നു. പല്ലവി മാത്രമുള്ള ഒരു പാട്ടിന്റെ പട്ടുനൂലിഴകളിൽ ഞാൻ നിന്നെ കോർത്തെടുക്കുന്നു. കയാമ്പൂക്കളുടെ നിറമുള്ള സന്ധ്യ, അതോ ഞാവൽപ്പഴങ്ങളുടെ നിറമോ? വയലറ്റ് നിറമുള്ള പൂക്കൾ വീണുകിടക്കുന്ന കല്ലുപാലം തെരുവിൽ സന്ധ്യ ഒരുകിയ ഘടികാരം പോലെ തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സ്നിഗ്ധമായ ഓർമ്മകളുടെ ലാവണ്യകാലം പോലെ.
1: സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ശിൽപ്പാറാവു ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബംഗിപൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി കിഷോർ പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 12 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ റോഡുകളിലും നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ഇക്കഴിഞ്ഞ മേയിൽ ഇത് സംബന്ധിച്ച ഓർഡിനൻസ് രാഷ്ട്രപതി പുറപ്പെടുവിച്ചിരുന്നു. കേന്ദ്ര നിയമകാര്യമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ജുഡീഷ്യൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രക്രിയയിലെ സുപ്രധാന ചുവടുവയ്പ്പാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
1: बनाने के उद्देश्य से इस अमेंडमेंट बिल में चीफ जस्टिस ऑफ इंडिया सहित अन्य न्यायाधीशों की संख्या वर्तमान में 34 से बढ़ाकर 38 किए जाने का प्रावधान किया गया है.
0: കോടതിയിൽ തീർപ്പാകാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബില്ലും ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പണമിടപാടുകളിലെ കാലതാമസം ഒഴിവാക്കൽ, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിടുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതം റാം മാഞ്ചിയാണ് സഭയിൽ അവതരിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കുചേരുന്നില്ലെന്ന് വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലും MSME ബില്ലിന്മേലുള്ള ചർച്ചയിലും പ്രതിപക്ഷത്ത് നിന്നും ഒരാൾ പോലും പങ്കെടുത്തില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം ജന്തർ മന്ദറിൽ നടന്ന നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ പൂർത്തിയായി. ഗുജറാത്തിലെ മജൽപൂർ മണ്ഡലം BJP നിലനിർത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്കാണ് BJPയുടെ സത്യേന്ദ്ര ഭായ് പട്ടേൽ പരാജയപ്പെടുത്തിയത്. ബീഹാറിലെ ബംഗിപൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സ്ഥാനമൊഴിഞ്ഞ സീറ്റിലേക്കാണ് ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗിനാണ് വിജയം. കോൺഗ്രസ് അംഗത്തിന്റെ അയോഗ്യതയെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കും.

0: ക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീം കോടതി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിഷേധക്കാരെ വിചാരണ ചെയ്യാൻ അനുമതി നൽകിയ മുൻ ഉത്തരവ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കി. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. അടിയന്തര ഘട്ടങ്ങളിൽ ഇരുചക്ര ആംബുലൻസ് സേവനം ലഭ്യമാക്കുന്നതിനായി 1989 കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ഗതാഗത മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇരുചക്ര ആംബുലൻസ് സേവനം വിദൂര മേഖലകളിൽ അടിയന്തര വൈദ്യസഹായം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹനങ്ങളിൽ വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നതിനുള്ള കരട് വിജ്ഞാപനവും മന്ത്രാലയം പുറപ്പെടുവിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കെടുതികളിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളെയും NDRF സംഘങ്ങളെയും സജ്ജമാക്കിയതായും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പറഞ്ഞു.
2: എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേക സന്നാഹങ്ങൾ, കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ ആവശ്യമെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെങ്ങന്നൂരിൽ എത്തിച്ചിട്ടുണ്ട്. സുളൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFന്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഭക്ഷണം ഹെലികോപ്റ്ററിൽ നിന്ന് വിതരണം ചെയ്യാനോ അല്ലാതെ വിതരണം ചെയ്യാനുള്ള പാക്കറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്.
0: മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾക്കായി 10,000 രൂപ അടിയന്തരമായി അനുവദിക്കുന്നതിന് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8,00,000 രൂപ ധനസഹായവും നൽകും. ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് അടിയന്തര സഹായമായി 10,000 രൂപയും നൽകും. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാനുള്ള സഹായം 10,00,000 നിന്ന് 12,00,000 രൂപയായും വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം 4,00,000 നിന്ന് 6,00,000 രൂപയായും വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. 3 ദിവസത്തിനിടെ ജില്ലയിൽ പെയ്തത് 533 മില്ലിമീറ്റർ മഴ. വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം 1 മുതൽ ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം 533 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇന്ന് പല പ്രദേശങ്ങളിലും മഴ മാറി നിന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. എന്നാൽ അതീവ ജാഗ്രത തുടരുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, കൊല്ലത്തു നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജില്ലയിലെ റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി കുടുങ്ങിപ്പോയവരെ രക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചു വരുന്നു. ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നുണ്ട്. ജില്ലയിൽ മൂഴിയാർ ഡാമിന്റെ ഷട്ടർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാലക്കര ഭാഗത്ത് പമ്പ കരകവിഞ്ഞ് ഒഴുകുന്നു. പല പ്രദേശങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, മലപ്പുറം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്നും നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചരക്ക് നീക്കത്തിൽ വളർച്ച കൈവരിച്ച ഇന്ത്യൻ റെയിൽവേ 2026 ജൂലൈയിൽ 9% വർധനയാണ് മുൻവർഷത്തേക്കാൾ രേഖപ്പെടുത്തിയത്. 141 ദശലക്ഷം ടണ്ണാണ് ജൂലൈയിലെ ചരക്ക് നീക്കം. യാത്രക്കാരുടെ എണ്ണത്തിലും ഇക്കാലയളവിൽ വൻ വർധനവ് ഉണ്ടായി. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. MSME ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും മധ്യപ്രദേശിലെ ദതിയ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും വിജയം. ബീഹാറിലെ ബംഗിപ്പൂർ മണ്ഡലത്തിൽ വിജയം നേടി ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകൾ കയ്യേറുന്നത് തടയണമെന്നും നിർദ്ദേശം. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി സാറാ ജോസഫ് സംസാരിക്കുന്നത് കേൾക്കാം.

0: തെലവില്ലെന്നുള്ള വാർത്തയിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാരെ, അവര് സസ്യങ്ങൾ ചെടി സംസാരിക്കുകയും കരയുകയും ചെയ്യാറുണ്ട് എന്നാണ് കണ്ടുപിടിച്ചത്. അങ്ങനെ കാലത്തെ പരീക്ഷണത്തിന് ശേഷം അവരവരുടെ പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി. ഈ സസ്യങ്ങൾ സംസാരിക്കുന്ന ഭാഷ പോപ്കോൺ പൊട്ടുന്ന ശബ്ദത്തിലാണ് എന്നും, മനുഷ്യരുടെ കേൾവി ശക്തിക്ക് അപ്പുറത്തുള്ള ശബ്ദത്തിൻ്റെ ആവൃത്തി വളരെ കൂടുതലാവുകൊണ്ട് നമുക്കത് കേൾക്കാൻ കഴിയാത്തതാണ് എന്നും അവർ നിരവധി ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സമർത്ഥിക്കേണ്ടത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടിയിട്ട് ആ ശബ്ദം വിശകലനം ചെയ്ത് സസ്യങ്ങളുടെ വൈകാരിക അവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ സംസാര ഭാഷയ്ക്ക് മാറ്റങ്ങളുണ്ട് എന്നും അവരെ സമർത്ഥിക്കുന്നുണ്ടായെന്ന് ഈ സയൻറ്റിസ്റ്റുകൾ പറയുന്നു. സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ലോകം മനസ്സിലാക്കുന്നത് അനേകം കാലത്തിന് ശേഷമാണ്. സസ്യം എന്നത് ജൈവ പ്രതിഭാസമാണ് എന്ന് പോലും അറിയാതെ കണ്ട് ഉള്ള ഒരു വീക്ഷണത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ജീവനുള്ളവ എന്ന അർത്ഥത്തിൽ സസ്യങ്ങളെ നമ്മളിപ്പോഴും കാണാറില്ല. ഒരു മരം വെട്ടാൻ നമുക്ക് ഒരു മടിയുമില്ല. ഒരു വികസനത്തിന്റെ പേരിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് റോഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ ഒരു പ്രയാസവും നമുക്കില്ല, ഒരു മനപ്രയാസവുമില്ല. അപ്പോ ഇവ ജീവനുള്ളവയാണെന്നും ഇവ സംസാരിക്കാറുണ്ട് എന്നും ഇവയ്ക്ക് വൈകാരിക ഭേദങ്ങൾ ഉണ്ട് എന്നും, അതൊരു പക്ഷേ മനുഷ്യന്റെ അത്ര ഉണ്ടാവില്ലെങ്കിൽ പോലും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മളെക്കാൾ ആവൃത്തി കൂടുതലുള്ള ശബ്ദ തരംഗങ്ങളാണ് അവയുടേത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ ആദി എന്ന് പറയുന്ന നോവൽ എഴുതുമ്പോൾ വെള്ളമാണ് അതിലെ പ്രധാന കഥാപാത്രം. വളന്തകാട് ദ്വീപിലെ വെള്ളവും വളരെ വിശുദ്ധമായ വെള്ളം, അഴുക്കൊന്നുമില്ലാത്ത വെള്ളവും ചക്കങ്കണ്ടം കായലിലെ ഏറ്റവും പൊള്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളവും, ഈ രണ്ട് വെള്ളങ്ങളാണ് അല്ലെങ്കിൽ ഈ രണ്ട് വാട്ടർ ബോഡീസാണ് ആദി എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് കുറേ പഠിച്ചു, കുറേ വായിച്ചു, പഠിക്കുകയല്ല കുറേ വായിച്ചു. അങ്ങനെ വായിച്ചപ്പോഴാണ് മസാറു ഇമോട്ടോ എന്ന് പറയുന്ന ജർമ്മൻ സയൻറ്റിസ്റ്റ്, അദ്ദേഹം വെള്ളത്തെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല, അദ്ദേഹം വെള്ളത്തിൽ നിന്ന് പരലുകൾ ഉണ്ടാക്കുക, ക്രിസ്റ്റൽസ് ഉണ്ടാക്കുന്ന ഒരു പരീക്ഷണം, അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒരുപാട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേപ്പറുകളോടൊപ്പം. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന, അദ്ദേഹം പരീക്ഷിച്ചത് ഇങ്ങനെയാണ്, ലോകത്തിൻ്റെ ശബ്ദവിന്യാസങ്ങൾക്കനുസരിച്ചിട്ട് രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് വലിയ വ്യത്യാസം ഉണ്ട്. ശാന്തമായ സംഗീതം കേൾപ്പിക്കുമ്പോൾ, കേൾപ്പിച്ചുകൊണ്ടേ വെള്ളം ക്രിസ്റ്റലായി രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോഹര രൂപങ്ങളല്ല യുദ്ധത്തിൻ്റെയും കലഹത്തിൻ്റെയും ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രൂപം, ഭീകരം എന്ന് പറയാവുന്ന രൂപം. ശാന്തമായ സംഗീതവും സമാധാനം നിറഞ്ഞ വാക്കുകളും പറഞ്ഞുകൊണ്ട് ലബോറട്ടറിയിലെ വെള്ളത്തെ ക്രിസ്റ്റലാക്കി പരിണമിപ്പിക്കുന്ന മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രൂപപ്പെടുന്ന ക്രിസ്റ്റലുകൾക്ക് ഭംഗി വളരെ കൂടുതലാണ് എന്നാണ് മസാറു ഇമോട്ടോ തെളിയിച്ചത്. അതിൽ തന്നെയും ഏറ്റവും ഭംഗിയുള്ള ക്രിസ്റ്റൽ താങ്ക് യു എന്ന് പറയുന്ന ശബ്ദം വരുമ്പോഴാണ്. മനുഷ്യൻ മനുഷ്യനോട് അല്ലെങ്കിൽ മനുഷ്യൻ പ്രപഞ്ചത്തോട് നന്ദി, അല്ലെങ്കിൽ ദൈവത്തോട്, വിശ്വാസികളായ ആളുകൾ ദൈവത്തോട് നന്ദി എന്ന് പറയുന്ന ശബ്ദം കേൾപ്പിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള പരലുകൾ രൂപപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുകുഷിമ ആണവ നിലയം പൊട്ടിത്തെറിക്കുന്നത്. അന്ന് ജപ്പാനിലെ വാട്ടർ ബോഡീസ് മുഴുവൻ മലിനമായി. ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവിടുത്തെ വെള്ളമെടുത്തിട്ട് ക്രിസ്റ്റലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മസാറു ഇമോട്ടോവിന് കിട്ടുന്ന ക്രിസ്റ്റലുകളുടെ രൂപം എന്തായിരിക്കും എന്ന്. പ്രപഞ്ചത്തെ കുറിച്ചിട്ട് മനുഷ്യനെ വളരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ, പക്ഷെ നമ്മുടെ അഹന്തയ്ക്ക് ഒരു കുറവില്ല. നമുക്ക് എല്ലാം അറിയാം എന്നാണ് നമ്മുടെ വിചാരം. പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന ജോണിയുടെ തന്നെ പുസ്തകത്തിലെ ഒരു ടൈറ്റിൽ സർവജ്ഞൻ എന്നാണ്. ഈ സർവജ്ഞ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ നോക്കുന്നത്, വീക്ഷിക്കുന്നത്. ഇത് മുഴുവനും നമുക്ക് ജീവിക്കാനുള്ളതും നമുക്കെടുത്ത് അനുഭവിക്കാനുള്ളതും നമുക്ക് ധൂർത്തടിക്കാനുള്ളതും നമുക്ക് വലിച്ചെറിയാനുള്ളതും നമുക്ക് തോന്നിയ പോലെ പെരുമാറാനുള്ളതും നമുക്ക് ഇവ നശിപ്പിക്കാനുള്ളതും ആണ് എന്ന് പറയുന്ന ഒരു വീക്ഷണം, ആ സർവജ്ഞ ഭാവം, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്ന ആ ഭാവം, ആ ഭാവത്തോടുകൂടി അധികാര സ്ഥാനങ്ങളും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദൈവത്തെ കയ്യിലെടുത്തിട്ടുള്ള പുരോഹിതന്മാരും എല്ലാവരും പെരുമാറുമ്പോൾ സംഭവിക്കുന്ന വലിയ നഷ്ടം. ആ വലിയ നഷ്ടം അജ്ഞതയ്ക്ക് കിട്ടുന്ന ശിക്ഷയാണ്, നമ്മുടെ അജ്ഞതയ്ക്ക്. ബൈബിളിലെ വിജ്ഞാനത്തെ പറ്റി തന്നെ പറയുന്ന ഒരു ഒരു ചാപ്റ്റർ, ഒരു അധ്യായമുണ്ട്, വിജ്ഞാനത്തെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. ആ ചാപ്റ്ററിലെ ദൈവം എല്ലാ സൃഷ്ടികളും നടത്തുന്നതിന് മുമ്പ് വിജ്ഞാനത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്തിനാണ് വിജ്ഞാനത്തെ ആദ്യം സൃഷ്ടിച്ചത്? അതുകൊണ്ട് വേണം ഈ ലോകത്തെ കൈകാര്യം ചെയ്യാൻ. അതുകൊണ്ട് വിജ്ഞാനം ആണ് സർവജ്ഞനായി ഇരിക്കുന്നത്, മനുഷ്യനല്ല, ദൈവം പോലും അല്ല. ഈ ഒരു തിരിച്ചറിവും അതിൻ്റെതായ ഒരു വിനീത ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം നാം ഈ ലോകത്ത് ജീവിക്കാൻ. പക്ഷെ നമുക്കതില്ല, നമുക്കത് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം അഴിമതി നിറഞ്ഞതും ചൂഷണം നിറഞ്ഞതും തട്ടിപ്പും വെട്ടിപ്പും നിറഞ്ഞതും വഞ്ചന നിറഞ്ഞതും അതിഭയങ്കരമായിട്ടുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ലോകത്തെ മുഴുവനുമാണ്. വികസിത രാജ്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യുന്നത് എന്ത് എന്ന് നമുക്കിപ്പോഴും അവരെ ബോധ്യപ്പെടുത്താനോ അവരെ ശാസിച്ചൊതുക്കാനോ സാധിക്കാത്ത അവസ്ഥയിൽ സാമ്പത്തിക ആയുധ ഗർവും അഹങ്കാരവും അവരുടെ കൈപ്പിടിയിലാണ്. അവർ ചെയ്യുന്നതിൻ്റെ മുഴുവൻ ഫലം അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ജീവിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഒരാൾ നിരന്തരം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ബന്ധപ്പെടുന്നില്ല, കാരണം വെച്ചാൽ അതിന് മറുപടി പറയേണ്ടതിലും മറുപടി ഇല്ലാത്തതുകൊണ്ട്. നിരന്തരം അയാളുടെ അറിവുകൾ എനിക്കിങ്ങനെ വാട്സാപ്പിലൊക്കെ അയച്ചു കൊണ്ടിരിക്കും. ഒരുപാട് കുന്നുകൂടുമ്പോൾ ഞാനൊക്കെ ഒന്ന് ഒഴിച്ചു നോക്കിയിട്ട് കളയും. അയാൾ പറയുന്നത്, കേരളത്തിലെ ഇപ്പോഴുള്ള ഒരേ ഒരു വിഭവം പാറകളാണ്, മനസാക്ഷി കുത്തില്ലാതെ അത് പൊട്ടിച്ചെടുക്കൂ എന്നാണ് അയാൾ അവസാനിപ്പിച്ചത്. എനിക്ക് വലിയ വിഷമം തോന്നിയത്. കാരണം പൊട്ടിക്കുന്ന ഓരോ പാറയും നമ്മുടെ നെഞ്ചിലാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ടുണ്ടാക്കുന്ന ഭയങ്കരമായ നാശം നഷ്ടം ഇതുകളെ കുറിച്ചിട്ടൊന്നുമല്ല. എന്തുകൊണ്ടോ കവി ഒരു ഒരു എഴുത്തുകാരി ആയതുകൊണ്ടാവാം, ഓരോ നഷ്ടവും മരത്തിൻ്റെ മാത്രമല്ല, പാറയുടെ മാത്രമല്ല, പുഴയുടെ മാത്രമല്ല, ഓരോന്നിൻ്റെ നഷ്ടവും നെഞ്ചിലൊരു ഇടിപ്പായി അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ദുര്യോഗം എനിക്കുണ്ട്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീ പിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

0: എന്തിനാ മുത്തശ്ശി ഇതെല്ലാം?
1: ഇന്ന് പൂതൻ വരണ ദിവസല്ലേ?
0: പൂതനോ? അതെന്താ സാധനം?
1: അയ്യേ, പട്ടണത്തില് വളരണ അമ്മൂന് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വച്ചാ ഭൂതം. നങ്ങേലി എന്നൊരു അന്തർജനത്തിന്റെ സുന്ദരക്കുട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ടു പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ?
0: ഇല്ല മുത്തശ്ശി, എനിക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരുമോ മുത്തശ്ശി?
1: പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനീ സമയമുണ്ട്, അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി ഭൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാവമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മുവിന്റെ സംശയങ്ങളൊക്കെ മാറും.
0: എനിക്കതൊന്ന് കേൾപ്പിച്ചു തരുമോ?
1: പിന്നെന്താ, ദാ കേട്ടോളൂ.

അങ്ങനെ മഞ്ഞേരി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും ഭംഗിയിൽ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോണത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു.

0: എഴുത്താണി ഇരുമ്പല്ലേ, അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. ഇസ്കൂളിൽ പോണ്ടല്ലോന്നോർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി. ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: പാവമ്മ, ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവും.
0: സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ.

0: ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു?
1: പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങിനേ നിന്നാളമ്മ. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുട്ടി കണക്കങ്ങു നിന്നാളമ്മ. കാട്ടുതീയായിട്ടും ചെന്നു ഭൂതം, കണ്ണീരലൊക്കെ കെടുത്താളമ്മ. ഹരിയായും പ്രിയായും ചെന്നു ഭൂതം, തരികന്റെ കുഞ്ഞിനെ എന്നാളമ്മ.
2: പിന്നെ ഭൂതം എന്താ ചെയ്തേ?

ഉണ്ണിയെ കിട്ടിയില്ലേ, അമ്മക്ക് സന്തോഷായി. പാവം ഭൂതം, സങ്കടം സഹിക്കാൻ വയ്യാണ്ട് ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞും കൊണ്ട് അങ്ങനെ നിന്നു. അമ്മക്ക് പാവം തോന്നി. അവള് പറഞ്ഞു,

0: കുട്ടശ്ശി എത്ര പാവഭൂതം ലേ.
1: മനുഷ്യനായാലും ഭൂതായാലും അമ്മയുടെ മനസ്സൊന്നാ. അത് അമ്മുന് ഇപ്പൊ മനസ്സിലാവില്ല.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ! കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം! കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ!

കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് കണ്ണീരാറ്റിൽ മുങ്ങിത്തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

0: പാട്ടിന്റെ പൊരുളിൽ ഇന്ന് ആദാമിന്റെ വാരിയല എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി രചിച്ച് എം ബി ശ്രീനിവാസൻ ഈണമിട്ട ഗാനത്തെക്കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യത്തിലും സംഗീതത്തിലും സ്ത്രീയെ പലപ്പോഴും പൂവിനോടും ചന്ദ്രനോടുമൊക്കെയാണ് ഉപമിക്കാറുള്ളത്. എന്നാൽ ഈ ഗാനത്തിൽ കവി സ്ത്രീയെ മുത്തിനോടാണ് ഉപമിക്കുന്നത്. ആഴക്കടലിലെ ഇരുട്ടിൽ കഠിനമായ വേദനയിലൂടെ രൂപപ്പെടുന്ന മുത്ത് എന്ന ബിംബം സ്ത്രീ ജീവിതത്തിന്റെ പോരാട്ടങ്ങളെയും സഹനങ്ങളെയും മനോഹരമായി അടയാളപ്പെടുത്തുന്നു. കണ്ണീരാറ്റിൽ മുങ്ങിത്തപ്പി പെണ്ണെന്ന മുത്തിനെ ആരെടുത്തു? കണ്ണീരിന്റെ ആഴങ്ങളിൽ നിന്നാണ് പെണ്ണെന്ന മുത്തിനെ ലോകം കണ്ടെത്തുന്നത്. എന്നാൽ അവളെ കണ്ടെത്തിയവർ അവളിലെ മനുഷ്യനെ കാണുന്നതിന് പകരം ഒരു അലങ്കാര വസ്തുവായോ ഉടമസ്ഥാവകാശം സ്ഥാപിക്കേണ്ട ഒന്നായോ ആണ് കാണുന്നത്. മുത്തിനായുള്ള പോരടികളും അതിനെ പാട്ടിൽ പൊതിഞ്ഞ് ഒളിച്ചുവെക്കുന്നതും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനുമേൽ സമൂഹം ഏർപ്പെടുത്തുന്ന വിലക്കുകളെയും നിയന്ത്രണങ്ങളെയും സൂചിപ്പിക്കുന്നു. മുത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും ദുഃഖത്തിന് ആഴങ്ങൾ കണ്ടതില്ല. മുത്തിന്റെ തിളക്കം കണ്ട് കണ്ണഞ്ചു നിൽക്കുന്നവർ അതിന്റെ ഉള്ളിലെ വിങ്ങലുകൾ കാണുന്നില്ല. സ്ത്രീയുടെ ചിരിക്കും ലാവണ്യത്തിനും പിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കണ്ണുനീരിന്റെ തിരയടികൾ കേൾക്കാൻ ലോകത്തിന് താൽപ്പര്യമില്ല. ബാഹ്യമായ തിളക്കത്തിനപ്പുറം അവളുടെ ആന്തരികമായ നോവുകളെ തിരിച്ചറിയാത്ത സമൂഹത്തോടുള്ള വലിയൊരു പരിഹാസമാണ് ഈ വരികൾ. എന്തും സഹിക്കുന്ന ഭൂമിയല്ലോ പെണ്ണെന്ന മുത്തിനും പെറ്റമ്മ. സ്ത്രീയുടെ സഹനശക്തിയെ കവി ഭൂമിയോട് ഉപമിക്കുന്നു. ഉള്ളിൽ കണ്ണുനീർ ഉറഞ്ഞുകൂടി നിൽക്കുമ്പോഴും പുറമെ അരിമുല്ലപ്പൂ പോലെ ചിരിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുന്നു. ഈ ചിരി സന്തോഷത്തിന്റേതല്ല, മറിച്ച് ലോകത്തിന് മുൻപിൽ തകരില്ല എന്ന് കാട്ടാനുള്ള അവളുടെ കരുത്തിന്റേതാണ്. വേദനകളെ മറച്ചുപിടിച്ച് മറ്റുള്ളവർക്ക് സുഗന്ധം പരത്തുന്ന മുല്ലപ്പൂവായി അവൾ മാറുന്നു. തട്ടിയെറിഞ്ഞ ദാരി വഴിയിൽ പൊട്ടിച്ചിതറിയ ചോളം പോലെ. ഗാനത്തിന്റെ അവസാന ഭാഗം അത്യന്തം വേദനാജനകമാണ്. ഐശ്വര്യമായി കണ്ടിരുന്ന പൊന്മുത്തുകൾ ഒടുവിൽ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു. പൊട്ടിച്ചിതറിയ ചോളത്തോടും കത്തിപ്പിടയുന്ന കിളികളോടും അവരുപമിക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും അവഗണിക്കപ്പെടുന്ന സ്ത്രീത്വത്തിന്റെ ദയനീയ അവസ്ഥയാണ് കവി വരച്ചുകാട്ടുന്നത്. പണ്ട് പട്ടുതുണ്ണിയിൽ പൊതിഞ്ഞുവച്ചവർ തന്നെ അവളെ വഴിയിൽ ഉപേക്ഷിക്കുന്നു എന്ന വൈരുദ്ധ്യം ഇവിടെ തെളിയുന്നുണ്ട്. സ്ത്രീത്വത്തിന്റെ വിശുദ്ധിയെയും അതേസമയം അവൾ അനുഭവിക്കുന്ന അടിച്ചമർത്തലുകളെയും ഒരേപോലെ ഈ ഗാനം ആവിഷ്കരിക്കുന്നു. പെണ്ണെന്ന മുത്ത് നേരിടുന്ന ഓരോ വെല്ലുവിളികളും അവളുടെ നിശബ്ദമായ കരച്ചിലുകളും ഈ വരികളിൽ വിങ്ങലായി നിൽക്കുന്നു. ലളിതമായ വാക്കുകളിലൂടെ സ്ത്രീ ജീവിതത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയമാണ് ഈ ഗാനം ചർച്ച ചെയ്യുന്നത്.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു ഓരോ കഥയിലും. 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപ്പാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട് വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കുംതോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറിച്ചുനിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ കാർക്കശ്യത്തിലേക്കോ നർമ്മത്തിലേക്കോ തിരിഞ്ഞുമാറാൻ ഗ്രേസിയുടെ ഭാഷയ്ക്ക് കഴിയുന്നുണ്ട്. സ്ത്രീവാദ കഥകളുടെ പൊതുധാരയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന കഥകളാണ് ഗ്രേസിയുടേത്. വ്യക്തിനിഷ്ഠമായ ജീവിത കാഴ്ചകളാണ് കഥകളിലെല്ലാം ഉള്ളത്. പ്രസാദാത്മകമായ ജീവിത ദർശനമാണ് ഈ കഥകളെ ആകർഷകമാക്കുന്നത്. ഈ സവിശേഷതകളാൽ ഗ്രേസിയുടെ കഥാജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുന്ന സമാഹാരമാണ് പാതിരാനടത്തം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് അമ്മ അറിയാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. മാപ്പുസാക്ഷി എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കുറിച്ചിടുന്ന വരികൾ, ഒരു കാലത്ത് യുവാക്കളുടെ ഹൃദയത്തിലിരുന്ന് മിടിച്ച വാക്കുകൾ, അന്ന് കവിതകൾക്ക് ആളുന്ന തീയുടെ ചൂടായിരുന്നു. ശുഭിതമായ യൗവനം അരക്ഷിതമായ ജീവിത പാതകളിലൂടെ സഞ്ചരിച്ചു. അടിവസ്ത്രം വാങ്ങാനുള്ള പണമില്ലാതിരുന്നിട്ടുകൂടി പ്രണയവും സിനിമയും കവിതയും നാടകവും അവരോട് കൂട്ടുകൂടി. വീട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയാലേ രക്ഷപ്പെടൂ എന്ന ചിന്ത പലരിലും വട്ടം കറങ്ങി. ചുള്ളിക്കാടിന്റെ തന്നെ യാത്രാമൊഴിയും ഡി വിനയചന്ദ്രന്റെ യാത്രപ്പാട്ടും പുറപ്പെട്ടു പോകുന്ന ഉണ്ണിയുടെ അന്തരാത്മാവുകളായി. വീടിന്റെ വറുതികളിൽ നിന്ന് ലോകത്തിന്റെ ദുരിതങ്ങളിലേക്ക് പോയി ഗതികെട്ടുപോയ എത്രയോ പേരുടെ ഗാഥകൾ അന്നത്തെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ വേദന പടർത്തി. അതിന്റെ രക്തമായിരുന്നു ജോൺ അബ്രഹാമിന്റെ അമ്മ അറിയാൻ എന്ന ചലച്ചിത്രം.

വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഉണ്ണികളുടെ അമ്മമാരെയാണ് ജോൺ അഭ്രമാളികളിൽ പകർത്തിയത്. അവരിലേറെയും നിസ്സഹായരായിരുന്നു. ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം. അതിൽ ആത്മഹത്യ തിരഞ്ഞെടുത്ത ഹരിയായിരുന്നു അമ്മ അറിയാനിലെ കഥാപാത്രം. അന്നത്തെ യുവാക്കൾ പലരും ഹരിയിൽ അവരെ തന്നെ കണ്ടു. ഇറക്കിക്കിടത്തിയ ഹരിയുടെ ശവശരീരം കണ്ട് സുഹൃത്ത് പറഞ്ഞത് എനിക്ക് പരിചയമുള്ള മുഖമാണ്, എന്നാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ്. അമ്മ അറിയാൻ എന്ന ചലച്ചിത്രത്തെ മൊത്തത്തിൽ വ്യാഖ്യാനിച്ച വാക്കുകളായിരുന്നു അവ.

0: ഒറ്റക്കമ്പി നാദം.
1: പ്രക്ഷുബ്ധ യൗവനമെന്നോ ക്ഷുഭിത യൗവനമെന്നോ പറഞ്ഞാലും തീരാത്തത്ര തീവ്രവും വേദനാജനകവുമായിരുന്ന യൗവനത്തിന്റെ ജീവിത സങ്കീർണതകളെ ഇത്രത്തോളം പ്രതിഫലിപ്പിച്ച ഒരു ചലച്ചിത്രം അമ്മ അറിയാൻ അല്ലാതെ ലോക സിനിമയിൽ പോലും വേറെ ഉണ്ടാവില്ല. ഹരിയെ തിരിച്ചറിയാനാവുന്നില്ലെന്ന് പറയുന്ന സുഹൃത്തിൽ നിന്ന് പിന്നീട് നിരവധി ആളുകളിലൂടെയാണ് ആ തിരിച്ചറിയൽ പൂർണ്ണമാകുന്നത്. ഹരിയുടെ മരണവിവരം അവന്റെ അമ്മയോട് പറയാനുള്ള യാത്രയിൽ അവർ നിരവധി സുഹൃത്തുക്കളുടെ വീടുകളിൽ കയറുന്നു. എല്ലാ സ്ഥലത്തും അമ്മമാരോട് ഹരിയുടെ ആത്മഹത്യാ വിവരം പറയുന്നു. എല്ലാവരും അമ്മമാരോട് യാത്ര പറഞ്ഞ് അവരോടൊപ്പം ചേരുന്നു.

ഏഴരക്കമ്പുള്ള വടിയെടുത്ത് ഏഴരക്കമ്പുള്ള കുടയെടുത്ത് ഇലവാട്ടി ദുഃഖം പൊതിഞ്ഞുകെട്ടി മാറാപ്പിൽ സ്വപ്നം നിറച്ചുകെട്ടി അമ്മേ പിൻവിളി വിളിക്കാതെ നഗര കാന്താര സീമകളിൽ വാഴാതെ പടിയിറങ്ങിപ്പോയ യുവാക്കൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത കാതകളിൽ പടഹധ്വനി മുഴക്കുന്നു. മധ്യവർഗത്തിന്റെ വിഹുലതകളുടെ ഇതേ നെഞ്ചിടിപ്പായിരുന്നു ജോണിന്റെ അമ്മയറിയാനിലും മുഴങ്ങിയത്. അതുകൊണ്ടാണ് അത് അത്രയേറെ ജനകീയമായ ഉള്ളടക്കമുള്ള സൃഷ്ടിയായതും.

നാവ് എന്ന പേരിൽ മലയാളത്തിൽ പണ്ടൊരു മിനി മാസികയുണ്ടായിരുന്നു. 70കളുടെ പകുതിയിൽ സനിൽ ദാസ് ആയിരുന്നു നാവ് പുറത്തിറക്കിയിരുന്നത്. കവിയായിരുന്നു സനിൽ ദാസ്, വിപ്ലവകാരിയായിരുന്നു, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. 1981 March 31 20 വയസ്സിൽ സനിൽ ആത്മഹത്യ ചെയ്തു. അമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ട അവസാന കവിതകളിൽ സനിൽ ദാസ് ഇങ്ങനെ എഴുതി: അമ്മയ്ക്ക് ഞാൻ ദുഃഖങ്ങൾ നൽകുന്നു. ആത്മഹത്യയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ രാത്രിയിൽ ഞെട്ടിയുണർന്ന് അമ്മയെ ഉണർത്തി അയാൾ പറഞ്ഞു അത്രേ, ഗ്രാമങ്ങളിൽ ശക്തിയാർജിച്ച് നഗരങ്ങളെ വളയണം, അതിന്റെ പൊരുളറിയാതെ അമ്പരക്കുവാനേ ആ അമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ എന്ന് ക്രൂരവും വേദനാജനകവുമായ ഒരു സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്കുന്ന പുസ്തകത്തിൽ കെ എൻ ഷാജി കുറിച്ചിട്ടിട്ടുണ്ട്. സനിൽ ദാസിന്റെ മരണം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം കെ ജി സുബ്രഹ്മണ്യദാസും അതേ വഴി പിന്തുടർന്നു. അമ്മ അറിയാനില്ല ഹരി ചിലപ്പോൾ സുബ്രഹ്മണ്യദാസായിരുന്നു, ചിലപ്പോൾ സനിൽദാസും.

0: ഒറ്റക്കമ്പി നാദം.
1: ഒരു നിർമ്മാതാവിന്റെ പേഴ്സണുള്ളിൽ നിന്ന് പിറവി കൊള്ളാനാവുന്ന ഒരു ചലച്ചിത്രമായിരുന്നില്ല അമ്മ അറിയാൻ. അത് ഉൾക്കൊള്ളുന്ന പ്രമേയത്തിന് അങ്ങനെ നോട്ടുകെട്ടുകളുടെ മണത്തിൽ നിന്ന് വിരിഞ്ഞു വിലസാനുമാവുകയില്ല. മീനിന്റെ മണമുള്ള നോട്ടുകൾ, കള്ളുമണത്ത നോട്ടുകൾ, ഉള്ളിയും ഉലുവയും മണത്ത നോട്ടുകൾ, വിറ്റ മാംസത്തിന്റെ വിയർപ്പു ഗന്ധമുണ്ടായിരുന്ന നോട്ടുകൾ, പെട്ടിക്കടയിൽ നിന്ന്, ബാർബർ ഷോപ്പിൽ നിന്ന് വന്ന നോട്ടുകൾ, കല്ല് നുറുക്കി വിരൽ നിരിഞ്ഞു പൊടിഞ്ഞ് ചോരമണമുള്ള നോട്ടുകൾ, ടാറുപുരണ്ട നോട്ടുകൾ, പരിപ്പുവടയും പഴംപൊരിയും മണത്ത നോട്ടുകൾ, അതെല്ലാം ഒത്തുകൂടി ഉണ്ടാക്കി ഒഡേസ മൂവിയായിരുന്നു അമ്മയറിയാൻ. അങ്ങനെ പിറക്കാനേ ആ സിനിമയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ.

നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ സാഹോദര്യം, എങ്ങനെ സിനിമയിലൂടെ ജനങ്ങളുമായി സംവദിക്കണമെന്ന യാഥാർത്ഥ്യ ബോധം, അതിന്റെ പ്രകാശനമാണ് ഒഡേസ എന്നായിരുന്നു സിനിമയുടെ ആരംഭത്തിലുള്ള ഒഡേസയുടെ പ്രസ്താവന. അതങ്ങനെ തന്നെയായിരുന്നു. ജോൺ അബ്രഹാം തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ചത് ജനകീയമെന്ന പോലെ രാഷ്ട്രീയവും പരീക്ഷണാത്മകവുമായ ഒരു സങ്കല്പമായിരുന്നു. ജീവിതത്തിൽ അതിജീവനങ്ങൾ ജോൺ ആഗ്രഹിച്ചില്ല, എന്നാൽ കല അതിജീവിക്കുമെന്ന് തന്നെ ജോണിന് ഉറപ്പായിരുന്നു.

സാങ്കേതികതയിൽ ഇന്നത്തെ അപേക്ഷിച്ച് എത്രയോ പിറകിലാണ് അമ്മ അറിയാനെന്ന ചലച്ചിത്രം. ചാർലി ചാപ്ലിന്റെ നിശബ്ദ ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ആസ്വദിക്കപ്പെടുന്നത് സാങ്കേതികതയുടെ പേരിലല്ല, അതുപോലെ സാങ്കേതികതയുടെ പേരിലല്ലാതെ ആശയത്തിന്റെ ഇടിമുഴക്കമായി ആ ചിത്രം നവലോകത്തും ചിന്തനീയമാവുന്നു.

0: ഒറ്റക്കമ്പി നാദം.
1: വയനാടിന്റെ രാഷ്ട്രീയവും ഭൂമിശാസ്ത്രവും പിന്നിട്ടുകൊണ്ട് സഞ്ചരിച്ച ചലച്ചിത്രം വേറൊരു കാലത്തിൽ വേറൊരു സ്ഥലത്തിരുന്നുകൊണ്ട് ഇന്ന് കണ്ടാലും ആത്മാവിന്റെ അഗാധതകളോട് സമ്മതിക്കുന്ന ചലച്ചിത്രം. ചരിത്രപരമായ പ്രസക്തിക്കുമപ്പുറം വേറെ ഏതോ അനുഭവം നോവിപ്പിക്കുന്ന യാഥാർത്ഥ്യമാകുന്ന പ്രതീതി. അമ്മയറിയാൻ എന്ന ചിത്രത്തിന്റെ അനാദൃശ്യമായ ഒരു സംവേദന ശൈലി അങ്ങനെയായിരുന്നു.

ചിത്രത്തിന്റെ അവസാനത്തിൽ ഹരിയുടെ കൂട്ടുകാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ കാണുന്നു. ഹരിയുടെ കൂട്ടുകാരോ അമ്മയോ സ്വയം തിരിച്ചറിയപ്പെടാൻ ഹരി ഒരു കാരണമായോ എന്ന് സിനിമ പറയുന്നില്ല. ഒരു കാലത്തിന്റെ മരണവൃത്താന്തമാണ് അറിഞ്ഞോ അറിയാതെയോ അവർ അമ്മയെ അറിയിക്കുന്നത്. അമ്മ അറിയാൻ ഇറങ്ങി ഏറെ കഴിയും മുമ്പേ ആധുനികത അരങ്ങൊഴിഞ്ഞു. ജോൺ ശരീരവുമൊഴിഞ്ഞു പുതിയ ലോകക്രമത്തിന്റെ വരവിനായി.

0: ഒറ്റക്കമ്പി നാദം അവതരണം സ്മിത സുരേഷ്. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദരുണസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. ഏതോ ഒരു പുസ്തകം പെട്ടെന്ന് മറിച്ചു നോക്കിയപ്പോൾ കണ്ടതാണ്. പണ്ടെങ്ങോ ഒരു പത്രത്തിൽ വന്ന ഒരു ബോക്സ് പരസ്യം. തീവണ്ടിയിൽ വെച്ചൊരു സഞ്ചി നഷ്ടപ്പെട്ടുപോയി. അതെടുത്ത ആൾ അതിലുണ്ടായിരുന്ന പേഴ്സ് എടുത്തുകൊള്ളുക. എന്നാൽ അതിൽ രണ്ട് കഥകളുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും തിരികെ തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ പരസ്യം. സംഗതി എന്താണെന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പക്കൽ നിന്നാണ് സഞ്ചി മോഷണം പോയിരിക്കുന്നത്. ആഴ്ചപ്പതിപ്പ് വരേണ്ടതായ ഒരു കഥയും മറ്റൊരു നോവലിന്റെ അവസാന ഭാഗവുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പരസ്യം കണ്ടോ ഇല്ലയോ, കള്ളൻ ഒന്നും തിരികെ കൊണ്ടു കൊടുത്തില്ല. കഥ സക്കറിയുടേതായിരുന്നു. അത് പിന്നെയും എഴുതാൻ സക്കറിയയ്ക്ക് കഴിഞ്ഞില്ല. നോവൽ ഏതായിരുന്നു എന്നറിയുമോ? അതാണ് രസം. സാക്ഷാൽ ദൈവത്തിന്റെ വികൃതികൾ. അതിന്റെ കരട് എം മുകുന്ദന്റെ പക്കലുണ്ടായിരുന്നത് കൊണ്ട് കൊള്ളാം. തീവണ്ടിയിൽ നിന്നും ബസ്സിൽ നിന്നുമൊക്കെ എന്തെങ്കിലും മോഷ്ടിക്കുന്നവരോട് ഒരഭ്യർത്ഥന. എത്ര പണം മുടക്കിയാലും വാങ്ങാൻ കിട്ടാത്ത പലതും അങ്ങനെ പലരുടെയും ബാഗുകളിലുണ്ടാവും. മറന്നുപോകരുത്, പണമെടുത്ത് ബാഗ് വലിച്ചെറിയുന്ന ആൾക്കാർ കള്ളന്മാർ. ഒട്ടും മറക്കരുത്.

1924 റെഡീമർ എന്ന ബോട്ട് പല്ലനയാറ്റിൽ മറിഞ്ഞു. കുമാരനാശാൻ വിട പറഞ്ഞു. അദ്ദേഹത്തിന്റെ പെട്ടിയിൽ രണ്ട് കൃതികളുണ്ടായിരുന്നു. ഒന്ന്, അവതാരിക എഴുതാൻ ആശാനെ ഏൽപ്പിച്ചിരുന്ന കെ കൃഷ്ണന്റെ ജീവചരിത്രം. മറ്റൊന്ന് കരുണ. അപകടത്തിൽ ജീവചരിത്രം നഷ്ടപ്പെട്ടു, കരുണ നഷ്ടപ്പെട്ടില്ല. കരുണ ആശാൻ എഴുതിയിരുന്നത് പെൻസിൽ കൊണ്ടായിരുന്നു എന്നത് കൈരളിയുടെ ഭാഗ്യം. അല്ലാതെന്തു പറയാൻ അല്ലേ. വേമ്പനാട്ട് കായൽ ആശാനെ വാരിപ്പുണർന്നു, പക്ഷേ കരുണയോട് കാരുണ്യം കാണിച്ചു.

പുസ്തകങ്ങൾ കടം കൊടുക്കരുത്, അത് തിരികെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞത് ഞാനല്ല കേട്ടോ, അനാട്ടോലെ ഫ്രാൻസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതൊരു ഭയങ്കര സത്യമാണ്. വായിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞാണ് എടുത്തുകൊണ്ട് പോകുന്നത്, പക്ഷെ തരില്ല. ഈ പുസ്തകം ഞാനൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നൊരാൾ ചോദിച്ചാൽ പറ്റില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കൊടുക്കരുത് എന്നാണ്. പുസ്തകമെടുക്കാൻ എത്ര ലൈബ്രറികളുണ്ട്? അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങി വായിക്കട്ടെ. സ്വർണം കടം കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്കൊരു പോലീസ് കേസെങ്കിലും കൊടുക്കാം. പുസ്തകം തിരികെ തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടാനാവുമോ? പക്ഷെ പണ്ട് എന്റെ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ പുസ്തകം എടുത്തുകൊണ്ടുപോയ ആൾക്കെതിരെ പരാതി കൊടുത്തു. പോലീസ് അയാളെ വിളിച്ച് പുസ്തകം കൊടുപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ പുസ്തകം MT മഞ്ഞായിരുന്നു. ആ പുസ്തകം കണ്ടിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിൾ ചോദിച്ചത് ഞാനിപ്പോഴും മറന്നിട്ടില്ല, ഈ ഉണക്ക പുസ്തകത്തിനു വേണ്ടിയാണോ ഡേ നീ കേസ് കൊടുത്തത് എന്ന്. ഇതിനകത്ത് എന്തൊന്ന് സ്വർണോ? സാറേ, ഇത് മഞ്ഞാണ്. മഞ്ഞൊക്കെ വെളുപ്പാം കാലത്ത്. നീ ഇവിടുന്ന് പോവാൻ നോക്ക് മെനക്കെടുത്താതെ. പരാതി കൊടുത്ത ആളും പുസ്തകം എടുത്ത ആളും ഞാനും ചിരിക്കാതെ എന്ത് ചെയ്യാൻ? മഞ്ഞൊക്കെ വെളുപ്പാം കാലത്ത്. തർക്കിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?

പുസ്തകം പോലെ പണ്ടുകാലത്ത് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്തൊരു സാധനമായിരുന്നു കാസറ്റ്. നമ്മൾ നല്ല വസന്തഗീതങ്ങൾ കേട്ട് അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും സുഹൃത്തിന്റെ വരവ്. അവനും കേൾക്കും, പാട്ടെല്ലാം ഇഷ്ടപ്പെടും. പോകാനിറങ്ങുമ്പോൾ കാസറ്റ് കടം വേണം. കൊടുക്കില്ല എന്ന് എങ്ങനെ പറയും? ചൊവ്വാഴ്ച കൊണ്ടുവരാം എന്ന് ആശാൻ ഉറപ്പിച്ചു പറയും. മനസ്സില്ലാ മനസ്സോടെ നമ്മളത് ടേപ്പ് റെക്കോർഡറിൽ നിന്ന് എടുത്തു കൊടുക്കും. വസന്തഗീതങ്ങൾ ദേ പോകുന്നു, ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല. ചൊവ്വകൾ പലതും കടന്നുപോകും. നിങ്ങൾ പലവട്ടം ചോദിക്കും, ടേപ്പിനകത്തായി പോയി, മറന്നുപോയി, ഇന്നലെയും കൂടെ എടുത്തു വെച്ചതാണ്, ശോ, എന്നിട്ട് ഇറങ്ങിയപ്പോൾ മറന്നുപോയി എന്നിങ്ങനെയുള്ള ന്യായീകരണങ്ങൾ കേട്ട് കേട്ട് മടുക്കും. എന്റെ വിലപ്പെട്ട എത്ര കാസറ്റുകൾ സുഹൃത്തുക്കളായ ദുഷ്ടന്മാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നറിയുമോ? ഇപ്പോഴും അവർ സുഹൃത്തുക്കളാണ്. ആണ്ടിലൊരിക്കൽ ആ കാസറ്റിനെ കുറിച്ച് ചോദിച്ചെന്നിരിക്കട്ടെ, നമ്മൾ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ തിരിച്ചു ചോദിക്കും, നീ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. എന്തു പറയാൻ അല്ലേ? എനിക്കറിയാം ഇതെന്റെ മാത്രം കഥയല്ലെന്ന്, കേൾക്കുന്ന നിങ്ങളുടെയും കൂടെ കഥയാണെന്ന്. അതുമാത്രമാണ് ഏക ആശ്വാസവും.

നഷ്ടപ്പെട്ട പലതും ഓർമ്മയിൽ വരികയാണ്. കെ പി എസ് സിയുടെ രണ്ടാംഘട്ട നാടകഗാനങ്ങൾ, പമ്പയുടെ തീരത്ത് പഞ്ചമി നിലാവത്ത് പണ്ടൊരു കന്യക തപസ്സിരുന്നു എന്നാരംഭിക്കുന്ന വയലാറിന്റെ പാട്ടുൾപ്പെടെയുള്ള കാസറ്റാണ്. അതുപോയി. പണ്ടത്തെ ജനയുഗ മാസികയിൽ എൻ്റെ ഒരു കവിത അച്ചടിച്ചു വന്നു. നല്ല കവിതയായിരുന്നു എന്നാണ് ഓർമ്മ. നീ എന്തിനീ സൂര്യചരമത്തിൽ ഇപ്പോൾ നടുങ്ങുന്നു എന്ന വരിയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചാലേ സമാധാനമാവൂ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടുപോയി ഒരു സുഹൃത്ത്. വർഷം 25 കഴിഞ്ഞു, തിരിച്ചു വന്നിട്ടില്ല, വരികയുമില്ല. ആ മാസികയും പോയി, ആ കവിതയും പോയി, സുഹൃത്ത് കൂടെയുണ്ട്. ഗബ്രിയൽ ഗർസിയ മാർക്കേസിന്റെ ഏകാന്തതയുടെ 100 വർഷങ്ങളുടെ പഴയ പ്രതി പോയി, തിരികെ കിട്ടിയിട്ടില്ല. ഈ പറയുന്ന എന്റെ കയ്യിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്റെ സുഹൃത്ത് അജി, അവൻ എഴുതിയ തേന്മാവ് പൂക്കുംകാലം എന്ന നോവലിന്റെ കയ്യെഴുത്ത് പ്രതി വായിച്ചു നോക്കി അവതാരിക എഴുതി തരാൻ വേണ്ടി തന്നതാണ്. അലമാരയുടെ മുകളിൽ എവിടെയോ വെച്ചു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു. 2 ആഴ്ച അതവിടെ ഇരുന്നു എന്നതും ശരിയാണ്. പക്ഷേ അമ്മ അതെടുത്ത് ആക്രിക്കടയിൽ കൊടുക്കും എന്ന് ആര് കരുതുന്നു? എന്നാ കേട്ടോളൂ, അങ്ങനെ സംഭവിച്ചു. അജിയുടെ തേന്മാവ് പൂക്കും കാലത്തെ 2 കടലാസ് ഏത്തക്കായ പൊതിഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ തിരികെ എത്തി. അങ്ങനെ പല വീടുകളിൽ അജിയുടെ തേന്മാവ് പൂത്തു. പിന്നൊരിക്കലും അവൻ ആ നോവൽ ഒന്നുകൂടെ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. 2 വരി കവിത പോലും എഴുതിയില്ല. അത് മലയാളിയുടെ ഭാഗ്യമെന്നാണ് അവന്റെ മറ്റു സുഹൃത്തുക്കൾ പറയുന്നത്. പക്ഷെ എനിക്ക് മനോവേദനയുണ്ട്. എന്നാൽ ഇപ്പോഴും അവൻ എൻ്റെ നല്ല സുഹൃത്ത് തന്നെയാണ് കേട്ടോ.

കുട്ടിക്കാലത്തും കൗമാരകാലത്തും അങ്ങനെ പ്രിയപ്പെട്ടതായി നമ്മൾ സൂക്ഷിച്ചിരുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നു? അതൊക്കെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മഞ്ചാടിമണികൾ, കുന്നിക്കുരുമുത്തുകൾ, പത്താം ക്ലാസ്സിലെ ജോമെട്രി ബുക്കുകൾ, അതൊക്കെ പലതും അമ്മ ആക്രിക്ക് കൊടുത്തു. പത്തിലെ പുസ്തകങ്ങൾ രമേശിന് കൊടുത്തു. പക്ഷെ രമേശനത് ഗുണപ്പെട്ടില്ല. 9 റിസൾട്ട് വന്നപ്പോൾ രമേശൻ തോറ്റു. ആ പുസ്തകങ്ങൾ അവന്റെ കയ്യിൽ നിന്നും പോയി. അന്ന് കൂട്ടുകാർ തന്ന ചില കാർഡുകൾ, പേനകൾ, സമ്മാനങ്ങൾ, നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നവ, പക്ഷെ അതൊക്കെ എപ്പോഴും നഷ്ടപ്പെട്ടു. എത്ര അന്വേഷിച്ചിട്ടും വീണ്ടും കിട്ടാതെ പോകുന്നവ. ഇപ്പോഴോർക്കുമ്പോഴും ഒരു വിഷമം തോന്നും. അന്ന് സത്യത്തിൽ അതൊന്നും വെക്കാൻ ഒരു ഇടമുണ്ടായിരുന്നില്ല.

മേശയില്ല, അലമാരയില്ല, എവിടേക്കയോ കൊണ്ടുവയ്ക്കും, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് മേശയുണ്ട്, അലമാരയുണ്ട്, വയ്ക്കാൻ അന്നത്തെ ആ പഴയ നിധികളില്ല എന്നു മാത്രം.

ഏറ്റവും വലിയ സന്തോഷം സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ്. കൂടുതൽ സുഹൃത്തുക്കൾ വന്നു ചേർന്നു എന്നതാണ്. കല്ലാറിൽ നിന്ന് ശിവൻകുട്ടിയും പേരറിഞ്ഞുകൂടാത്ത ഊരിൽ നിന്ന് ലളിതയും അശ്വതിയുമൊക്കെ സൗഹൃദത്തിന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങളായി പൂക്കുന്നു. സൗഹൃദം ഇലകൊഴിയാത്ത മരമാണ്, നാൾതോറും സമർത്ഥമാകുന്ന മരം. നിലാവിന്റെ ചന്ദനച്ചാർത്തിൽ ശീതളിമയേറ്റ് അത് കൂടുതൽ ഹരിതാഭമാകുന്നു. സുഹൃത്തെ, ഞാൻ സുധീന്ദ്രബാബു. സമയം കിട്ടുമ്പോൾ വായിക്കുവാൻ രണ്ടുവരി കുറിച്ചിടുന്നു. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മരം കൊത്തിതൻ പൊത്തിലൊളിച്ചു വയ്ക്കട്ടെ, നിൻ മുടിപ്പൂവിൻ ഇതളിൽ കൊരുത്തു വയ്ക്കട്ടെ. മനസ്സെടുത്തു ഞാൻ എവിടെ വയ്ക്കട്ടെ, മണ്ണിന്റെ നനവിൽ കുഴിച്ചു വയ്ക്കട്ടെ, വെണ്ണിന്റെ മടിയിൽ ഉണക്കി വയ്ക്കട്ടെ. സുഹൃത്തിന്റെ കവിതകൾ, അത് എന്റെ ആത്മാംശം കൂടിയാകുന്നു.

പുസ്തകം നഷ്ടപ്പെട്ടാലും കാസറ്റ് തിരികെ കിട്ടാതെ ആയാലും ഒക്കെ നമ്മൾ സഹിച്ചെന്നു വരും. എന്നാൽ ആത്മസുഹൃത്ത് കൈവിട്ടുപോയാൽ അത് സഹിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും ഒന്ന് ഓർത്തു നോക്കൂ, 5-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 6-ാം ക്ലാസ്സിൽ ഒരിക്കലും പിരിയില്ലെന്ന് അന്ന് നനച്ചിരുന്ന സുഹൃത്തുക്കൾ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? എവിടെ വെച്ചാണ് അവരെയൊക്കെ നഷ്ടപ്പെട്ടത്? ക്ലാസ് മാറിയപ്പോഴോ അതോ സ്കൂള് മാറിയപ്പോഴോ? അങ്ങനെയൊക്കെ പറയാം, സത്യം. പക്ഷെ അതൊന്നുമല്ല, പുതിയ കൂട്ടുകാർ വന്നു, അവർക്കും പുതിയ കൂട്ടുകാരെ കിട്ടി. നമ്മളറിയാതെയാണ് നമ്മൾ പല വഴികൾ പിരിഞ്ഞു പോയത്, മറന്നുപോയത്.

ഏറ്റവും ചെറിയ പ്രായത്തിൽ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വിലപ്പെട്ട എന്തൊക്കെ ഇപ്പോഴും കൈവശമുണ്ട്. വെറുതെ ഒരു രസത്തിന് ഓർത്തു നോക്കുന്നത് നല്ലതായിരിക്കും. എന്റെ കയ്യിലിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ളത് ഒരു പേനയാണ്, ഒരു വലിയ കടും ചുവപ്പുള്ള ഒരു ഫൗണ്ടൻ പെൻ, പിന്നെ ഒരു പുസ്തകം, ചങ്ങമ്പുഴയുടെ രമണൻ. അതെനിക്ക് തന്നത് ഇന്ദിരാദേവി ടീച്ചറാണ്. അന്ന് ഞാൻ എഴുതിയ കവിത വായിച്ചിട്ട് സമ്മാനമായി തന്നതാണ്. വരുന്നിതാ ഒരു കൊച്ചുപുഴ എന്നതായിരുന്നു കവിത എന്നെനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനെനിക്കും വാങ്ങിത്തന്നു പുത്തനുടുപ്പാം സമ്മാനം, സമ്മാനം ഞാൻ അണിഞ്ഞുകൊണ്ടേ പള്ളിക്കൂട പടിവാതിൽ എന്നായിരുന്നു കവിത തുടങ്ങിയത്. ഞാനെന്ന് ആറാം ക്ലാസ്സിലോ മറ്റോ ആണ്. വരി മറന്നിട്ടില്ല, അതൊരു സന്തോഷം. കൃഷ്ണൻകുട്ടി സാറ് പറഞ്ഞിട്ടാണ് ഞാനത് ഇന്ദിരാദേവി ടീച്ചറിനെ കാണിച്ചത്. ഒരു കൊച്ചുകുട്ടിയുടെ വികൃതിയായി, പക്ഷെ അവരതിനെ കണ്ടില്ല. ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിലും അവരത് വായിച്ചു കേൾപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. അന്ന് കിട്ടിയ കൈയടിയുടെ സുഖം, രസം, അഭിമാനം, അതിൻ്റെ ആ ഒരു ഇത് പിന്നെ ഒരു കൈയടിയിൽ നിന്നും കിട്ടിയിട്ടില്ല തന്നെ. ടീച്ചറാണ് മാലിയുടെ കൃതികൾ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പത്താം ക്ലാസ് വരെ ടീച്ചർ എന്നെ പഠിപ്പിച്ചു. അതിനിടയിൽ ഞാൻ ആരെയെല്ലാം വായിച്ചു? കവിതകൾ, കഥകൾ, അങ്ങനെയൊരു ലോകം, അങ്ങനെയൊരു ലോകം. അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടുപോയി. ശേഷിക്കുന്നത് രമണനും ആ ഫൗണ്ടൻ പേനയുമാണ്. നിധി പോലെ അതിപ്പോഴും എൻ്റെ പക്കലുണ്ട്. ടീച്ചർ ഓർമ്മയായി. പക്ഷേ ഫൗണ്ടൻ പേനയും നിധി പോലെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ശരിക്കും മെറ്റീരിയലായിട്ട് തന്നെ, അനുഭവങ്ങളായിട്ട് തന്നെ. അതൊക്കെ എടുത്തു നോക്കുമ്പോൾ, ഓർത്തു നോക്കുമ്പോൾ ഒരു സുഖം, ഒരു സന്തോഷം.